0: വചനങ്ങളിലൂടെ.
1: ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. പല നര കയറിയ വഴിയവരളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു മിരുതരുതല പറയരു കടലിന് മുതിരരുതേ. പല നര കയറിയ വഴി

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

91.7 FM. Qatar's favorite radio station.

0: ഈ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം.
1: You are listening to

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Accent Entertainment presents Autumn Thullal movie teaser launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായി എത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിരീറ്റോ, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടിസി വൈബ്സ്, ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റ് കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
1: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
0: സൽവ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവ റോഡ്. കോൾ 7765-5954.
2: Hi, ഞാൻ നരേൻ.
3: You are listening to
2: Radio Sunon. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉയർത്ത സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശോഭി തിലകൻ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ എഎംടിസി പ്രീമിയം ക്വിക് സർവീസ് സാൽവാ റോഡ്. കോൾ 7765 5954.
1: Joy Alukas brings you the joy of summer.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ഹവേഴ്സ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിനനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select tournaments. Visit Kalyan Jewelers today. Conditions apply.
3: Accent Entertainment presents Autumn Thullal Movie teaser launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 PM സഫാരി മോൾ അബു ഹമറിൽ അതിഥികളായി എത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിരി ടോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി. ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റിക്കാർ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: രണ്ടായിരത്തി 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: And entertainment presents Autumn Thullal movie teaser launch ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ. അതിഥികളായി എത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിരീറ്റോ, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടിസി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റിക്കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബർവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ടൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ്, ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി visit cbq.qa.

0: ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ചെന്നൈ ബീറ്റ്സ്.
3: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഹായ് നമസ്കാരം, ഞാൻ ആദർശ്.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇക്കര ഇക്കര ആടി വരുന്നത് ഒരക്ഷരമേളത്തം.
1: ആകെ പീച്ചേ ബായേ ദൈനേ സീതാ ചൽ സീതാ ചൽ, ആവോ ബച്ചോ ഭാരത് മേരി മാതാജി ഹേ.

ഊണ് തയ്യാറായിട്ടുണ്ടാ, ഉണ്ണാൻ റെഡി ആയിക്കോളൂ. വെള്ളിയാഴ്ച ആകുമ്പോ ഈ സമയമാകുമ്പോ ഊണ് കഴിക്കുക, അത് ആസ്വദിച്ച് കഴിക്കുക. ഓഫ്, അല്ലാതെ അതങ്ങ് കടന്നു പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. മീൽസ് റെഡിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇത് കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിന്റെ വലിയ പ്രത്യേകത നമുക്കറിയാം, എല്ലാവരും ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്ന സമയമാണ്. ചിലപ്പോൾ നമ്മളെ ശരീരത്ത് വേദനയൊക്കെ ഉണ്ടെങ്കിൽ ശരീരത്തിന് എന്താ പറയുന്നത്, തിരുമാനും അതുപോലെ തന്നെ ചികിത്സകൾ ചെയ്യാനും ഒക്കെ എടുക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കർക്കിടക മാസത്തിലെ ഭക്ഷണ ക്രമീകരണങ്ങളും ഭക്ഷണ ക്രമങ്ങളും. ഇനി ഇപ്പൊ നാട്ടിലേക്ക് പോകാനൊക്കെ ആയിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് പെട്ടിയൊക്കെ പാക്ക് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാട്ടോ ഒരു സ്പെഷ്യൽ ഐറ്റം പറയാൻ പോകുന്നത്. ഇത് നാട്ടിൽ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വിഭവമാണ്. അതായത് നാട്ടിലൊക്കെ നമുക്ക് സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു സാധനമാണ് ചേമ്പ് അല്ലെ. ചേമ്പൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഇപ്പൊ ഈ കർക്കിടക മാസം എത്തുന്ന സമയത്ത് മലയാളികളുടെ അടുക്കളയിലേക്ക് വീണ്ടും സജീവമാകുന്ന വിഭവങ്ങളിൽ ഒന്നാണ് ചേമ്പിൻ തണ്ട് കറി. ചേമ്പിന്റെ തണ്ട് കറി, അതായത് മഴക്കാലത്ത് ശരീരത്തിന് ചൂടും പോഷകവും നൽകുന്ന ഒരു നാടൻ കറി. ഇത് പഴയ തലമുറയുടെ ഭക്ഷണശീലങ്ങളിൽ ഒരു പ്രധാന സ്ഥാനം ഉണ്ടായിരുന്നു. ചേമ്പിന്റെ ഇലയും കിഴങ്ങും പോലെ തന്നെ തണ്ടും ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ്. ശരിയായ രീതിയിൽ അതിൻ്റെ തൊലിയൊക്കെ നീക്കി പാചകം ചെയ്താൽ മികച്ച പോഷക മൂല്യം ലഭിക്കുന്ന ഒരു കറിയാണ്. അതും ചൂട് ചോറിനോടൊപ്പം കഴിക്കാൻ രുചികരമാണ്. ഇതിൽ വേറെ പ്രത്യേകതയുള്ള എന്ന് വെച്ചാൽ ഈ ചേമ്പിന്റെ തണ്ടിൽ ധാരാളം നാരുകൾ, പൊട്ടാഷ്യം, ഒരു കറിയാണ്. അതും ചൂട് ചോറിനോടൊപ്പം കഴിക്കാൻ രുചികരമാണ്. ഇതിൽ വേറെ പ്രത്യേകതയുള്ള എന്ന് വെച്ചാൽ ഈ ചേമ്പിന്റെ തണ്ടിൽ ധാരാളം നാരുകൾ,

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

മീൽസ് റെഡിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അപ്പൊ ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചേമ്പിൻ തണ്ടിന്റെ കർക്കിടക മാസത്തിൽ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ചേമ്പിൻ തണ്ട് കറിയുടെ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞു, അതിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു. നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്കിത് കഴിക്കാം, നിങ്ങൾക്കിത് ഇത് എന്തായാലും ഇതൊന്ന് കഴിക്കണം, ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ വേണ്ടത്, ചേമ്പിന്റെ തണ്ട് ഒരു 500 ഗ്രാം വേണം, തേങ്ങ വേണം ചിരണ്ടിയത് 1 കപ്പ് വേണം, പച്ചമുളക് ഒരു 3 എണ്ണം വേണം, ജീരകം ഒരു 1/2 ടീസ്പൂൺ വേണം, വെളുത്തുള്ളി ഒരു 2 അല്ലി എടുത്തോളൂ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ വേണം, മുളകുപൊടി 1/2 ടീസ്പൂൺ വേണം, ഉപ്പ് ആവശ്യത്തിന് വേണം, വെളിച്ചെണ്ണ 2 ടീസ്പൂൺ വേണം, കടുക് 1/2 ടീസ്പൂൺ വേണം, വറ്റൽ മുളക് 2 എണ്ണം വേണം, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1/5 എണ്ണം വേണം. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ചെമ്പിന്റെ തണ്ടിന്റെ പുറത്തെ തൊലി നന്നായിട്ട് നീക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിയുക. അത് പിന്നീട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി അല്പം മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിക്കുക. ഇത് വെക്കുമ്പോൾ തന്നെ തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് ഒന്ന് നല്ല എന്താ പറയുക തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഈ അരപ്പ് വേവിച്ച ചെമ്പിൻ തണ്ടിലേക്ക് ചേർത്ത് ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. കറി അധികം തിളപ്പിക്കാതെ തന്നെ തീ ഓഫ് ചെയ്യുക. അവസാനമായിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. അതിനുശേഷം പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് വഴച്ച് കറിയിലേക്ക് ഒഴിച്ചാൽ ദാ രുചികരമായ ചേമ്പിൻ തണ്ട് കറി തയ്യാർ.

0: 101.7 FM.
1: Qatar's happiness frequency.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.
4: നമസ്കാരം, ഞാൻ സന്തോഷ് കിഴാറ്റു. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM

0: മീൽസ്റെഡിയുടെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പുണ്ണിയാണ് കൂടെ ഉള്ളത്. അപ്പോ കർക്കിടക മാസത്തിലെ ചേമ്പിൻ തണ്ടുകറിയുടെ വിശേഷത്തിന് ശേഷം ഒരു കരിമീൻ ആയാലോ? ഓക്കെ, കൊള്ളാലോ, നല്ല ഐഡിയ ഉള്ളൂ. വാഴയിലയിൽ പൊള്ളിച്ച കരിമീനിന് ഒരു പ്രത്യേക സ്വാദാണ്. മീൽസ്റെഡിയുടെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. കരിമീൻ മാത്രമല്ല കേട്ടോ, ഭക്ഷണപ്രേമികൾക്ക് ഇഷ്ടമുള്ള മീനുകൾ എങ്ങനെ ആണെങ്കിലും ശരി, വാഴയിലയിൽ അത് പൊള്ളിച്ച മീനിന് ഒരു നല്ല ടേസ്റ്റാണ്. നല്ല നാടൻ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്ന ഒരു മീനിന്റെ റെസിപ്പി, അത് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, കരിമീനാണെങ്കിലും കുഴപ്പമില്ല, മറ്റേത് മീനാണെങ്കിലും കുഴപ്പമില്ല. ചേരുവകൾ വേണ്ടത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 teaspoon ജീരകം, 1/4 teaspoon കുരുമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 5 ഉള്ളി വേണം, പിന്നെ ഒരു 1/2 teaspoon കാന്താരി വേണം, കാന്താരി അവനാണ്, പിന്നെ ഇഞ്ചി അരിഞ്ഞത് വേണം, ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തോളൂ, നാരങ്ങാനീര് വേണം, ഉപ്പ് വേണം, 1/2 teaspoon മഞ്ഞപ്പൊടി. പിന്നെ ഇനി മീൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 6 മീൻ കഷ്ണം വൃത്തിയാക്കി എടുക്കുക, വെളിച്ചെണ്ണ ആവശ്യത്തിനെടുക്കുക, 2 ഉള്ളി വേണം ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് വേണം, വാഴയില വാട്ടിയത് വേണം. ഇതിൻ്റെ ഒരു കുക്കിംഗ് രീതി എങ്ങനെയാന്ന് വെച്ചാൽ, ജീരകം കുരുമുളക് ഇത് നന്നായിട്ട് മിക്സിയിൽ പൊടിക്കുക, കറിവേപ്പില, ഉള്ളി, കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി ഇതും നന്നായിട്ട് ചേർത്ത് അരച്ചെടുക്കുക. ഈ കൂട്ട് ഒരു ബോളിലേക്ക് മാറ്റി അതിലേക്ക് നാരങ്ങാനീരും ഉപ്പും മഞ്ഞളും ചേർത്ത് ഇളക്കുക. ഈ മസാല വൃത്തിയായ മീൻ കഷ്ണങ്ങളിലേക്ക് പുരട്ടി വയ്ക്കാം. ഏകദേശം ഒരു 30 മിനിറ്റ് മാറ്റി വെച്ചോളൂ. അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി മീൻ ചെറുതായിട്ട് ഒരു തവിട്ട് നിറാവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കുക. അതേ എണ്ണയിൽ തന്നെ ഉള്ളി ചെറുതായി അരിഞ്ഞതും തക്കാളിയും ചേർത്ത് മൃദുവാകുന്നതുവരെ നന്നായിട്ട് അത് വഴറ്റി കൊടുക്കുക. മീനിൽ പുരട്ടിയ അതേ മസാല ചേർത്ത് പച്ചമണം മാറുന്ന സമയം വരെ അത് വഴറ്റണം. അതിനുശേഷം വാട്ടിയ വാഴയിലേക്ക് മസാല കൂട്ട് വെച്ച് ഫ്രൈ ചെയ്ത് മീൻ വെച്ച് കൊടുക്കുക. ആ ഫ്രൈ ചെയ്ത മീൻ അങ്ങ് വെച്ച് കൊടുക്കുക. മുകളിൽ വീണ്ടും കുറച്ച് മസാലക്കൂട്ട് കൂടെ വെച്ച് ഇലയങ്ങ് മടക്കുക. ഇങ്ങനെ ഓരോ മീനും വാഴയിലയിൽ പൊതിയാം. മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ചേർത്ത് ഈ വാഴ പൊതിഞ്ഞ മീൻ ചേർത്ത് മൂടി വെച്ച് അത് വേവിച്ചെടുക്കുക. തിരിച്ചും മറിച്ചിട്ട് വേവിക്കണം. ആ വാഴയിലെ പൊള്ളിച്ച മീൻ മസാല ചോറിന് മാത്രമല്ല, പെട്ടെന്ന് പോയിട്ട് ഒരു 2 കുബൂസ് മേടിച്ചിട്ട് വന്നേ, അത് കൂട്ടി കഴിച്ചു നോക്കിയാ എന്നാലും ഓക്കെയാ. എന്തായാലും ആ പൊള്ളിച്ചെടുത്ത മീൻ മസാല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. മീൽ സ്റ്റഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: In the art of Podumakulanda.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മള് കടയിലൊക്കെ പോകുന്ന സമയത്ത്, മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് ചെമ്മീൻ അത്യാവശ്യം കാര്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ചെമ്മീൻ പല സ്ഥലങ്ങളിലും ഓഫറും കണ്ടിരുന്നു. അപ്പൊ എന്തായാലും ചെമ്മീന്റെ വിഭവങ്ങൾ വളരെ രുചിയുള്ള വിഭവങ്ങളാണ്. ചെമ്മീൻ കൊണ്ട് വിവിധ തരത്തിലാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ചെമ്മീന്റെ എന്തോരം വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റും അല്ലെ? റോസ്റ്റ്, കറി, ഫ്രൈ, പിന്നെ ഈ പറഞ്ഞ പോലെ ചാർ.
1: പുണ്യവചനങ്ങളിലൂടെ നിങ്ങൾ വെവ്വേറെയല്ല, കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ് ഒപ്പം അൽകോർ അടക്കം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

ഹലോ, നമസ്കാരം, അസ്സലാം വലൈക്കും. സമയം അങ്ങനെ 12 കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM ൽ ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മാപ്പിളപ്പാട്ടിലെ എഴുത്തുകാരെ കുറിച്ചിട്ട്. പാട്ടുകളൊക്കെ എത്ര ഹിറ്റാണെങ്കിലും എഴുതിയത് ആരാണെന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം.

ഈയൊരു പാട്ട് നമ്മളിൽ പലർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലെ. കെ ജി മാർക്കോസ്, കണ്ണൂർ ഷെരീഫ്, ഷാഫി കൊല്ലം, അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഗായകർ ഈ ഒരു പാട്ട് പാടി നമ്മൾ കേട്ടിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു പാട്ടിന്റെ രചന നിർവഹിച്ചത് ആരാണെന്ന് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ എത്ര പേർക്കറിയാം? അറിയുന്നവരൊന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ, 5000997 എന്ന നമ്പറിലേക്ക്. അപ്പൊ ഇന്ന് ഇഷൽ ഖത്തറിലൂടെ ഇതുപോലെ ഒത്തിരി ഹിറ്റായിട്ടുള്ള മാപ്പിള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഒരു എഴുത്തുകാരന്റെ ഓർമ്മയിലൂടെയാണ് പോകുന്നത്. ഞാൻ കുറച്ചു മുമ്പേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പാട്ട് എഴുതിയത് ആരാണെന്ന് അറിയാമോ എന്നുള്ളത്. വളരെ കുറച്ച് മെസ്സേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നോ രണ്ടോ പേരാണ് കറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ പേര് എഴുതി അയച്ചിട്ടുള്ളത്. സംഗീത ലോകം ഒരു പക്ഷേ ആഘോഷിക്കാൻ മറന്നുപോയ കാവ്യ സബരിയുടെ സുൽത്താൻ എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. കെ ടി മൊയ്തീൻ. മലയാളം, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിലായിട്ട് 4000+ പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത്. അതായത് സംഗീത പ്രേമികൾക്ക് മാപ്പിളപ്പാട്ടിന്റെ നിലാവൊഴുകുന്ന ഒരു ഓർമ്മ തന്നെയാണ് കെ ടി മൊയ്തീൻ. മാപ്പിളപ്പാട്ടിലെ 4-5 തലമുറയുടെ വരവിനും പോക്കിനുമൊക്കെ സാക്ഷ്യം വഹിച്ച ഒരാളാണ് കെ ടി. അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടാത്ത ഏതെങ്കിലും മാപ്പിളപ്പാട്ടുകാരുണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. എന്നാൽ പ്രശസ്തിയുടെ ബഹളത്തിൽ നിന്നുമെല്ലാം സ്വയം മാറി നിന്ന ഒരു പതിഞ്ഞ മാപ്പിളപ്പാട്ടുകാരനായിരുന്നു കെ ടി മൊയ്തീൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ നമുക്ക് പോകാം. അതിനു മുൻപ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ആകെ ലോക കാരണമുത്തോടി ആ ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Hi everyone, this is Hari Charan here.
1: You're listening to
0: Radio Suno. Radio Suno, kete kete kutu
2: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
3: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
2: സൽവ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവ റോഡ്. കോൾ 7765-5954.

ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം അൽകോർ അടക്കം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
3: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
3: 6000 7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ടൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടിസി വൈബ്സ്, ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റിക്കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

ഇങ്ങനെ പോകുന്ന ഈ ഒരു പാട്ട് പാടാത്ത മാപ്പിളപ്പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ടാകും? എന്നാൽ ഈ ഒരു പാട്ട് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അതറിയുന്നവർ എത്ര പേരുണ്ടാകും? നമ്മളപ്പോ പറഞ്ഞു വന്നത് ഇതുപോലുള്ള ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച കെ ടി മൊയ്തീൻ എന്ന മാപ്പിളപ്പാട്ട് എഴുത്തുകാരനെ കുറിച്ചാണ്. അന്ന് അദ്ദേഹം ഈ പാട്ട് തിരൂരങ്ങാടി മുഹമ്മദ് കുട്ടി ആൻഡ് സൺസ് എന്ന പ്രസ്സുകാർക്ക് എഴുതി കൊടുത്തതാണ്. അവരാണ് ഈ പാട്ട് പിന്നീട് ഉമ്മറുകുട്ടിയെ കൊണ്ട് പാടിപ്പിക്കുന്നത്. പഴയ തലമുറയുടെ ഉള്ളം നിറച്ച ഒരുപാട് നാടക ഗാനങ്ങളും സിനിമാ ഗാനങ്ങളും ഒക്കെ കെ ടി മൊയ്തീൻ എന്ന കലാകാരൻ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഈ അപ്പങ്ങളെമ്പാടും എന്ന ഗാനം തന്നെ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയില് വേറൊരു വേർഷനിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അന്ന പാടിയ ഒരു പാട്ടല്ലേ ഈ ഒരു പാട്ടിലെ വരികൾ എന്ന് പറയുന്നത്. കെ ടി 30 വർഷങ്ങൾക്ക് മുൻപെഴുതിയ അപ്പങ്ങളെമ്പാടും എന്ന ഗാനത്തിന്റെ ആദ്യ വരികളുടെ വകഭേദമായിരുന്നു. ഈ ഒരു പാട്ട് എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ് ആണ്. അന്ന് ഉസ്താദ് ഹോട്ടലില് ഈ ഒരു പാട്ട് വന്ന സമയത്ത് അതേ ചൊല്ലി മാപ്പിളപ്പാട്ടുകാരിൽ ചിലർ സിനിമാ പാട്ടിനെ വിമർശിച്ചെങ്കിലും ഈ ഒരു വിവാദത്തിലും പങ്കെടുക്കാതെയാണ് കെ ടി അന്ന് മാറി നിന്നത്. സിനിമയ്ക്ക് വേണ്ടി ഏതെങ്കിലും പാടിപ്പതിഞ്ഞ നാടൻ ശീലിനെ അടിസ്ഥാനപ്പെടുത്തി പാട്ടെഴുതണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് പിന്നീട് റഫീഖ് അഹമ്മദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കെ ടിയുടെ പാട്ടിന്റെ സ്വീകാര്യതയ്ക്ക് ഒരു വലിയ തെളിവ് തന്നെയാണല്ലേ. അതായത് എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചൊരു പാട്ട് തന്നെയായിരുന്നു കെ ടിയുടെ അപ്പങ്ങളെമ്പാടും എന്ന ഗാനം. കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
3: എസ്സൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
5: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
7: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ദുബായ്.
1: അത്തരം അടക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം അൽകോർ അടക്കം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കെ ടി മൊയ്തീൻ എന്ന മാപ്പിളപ്പാട്ട് എഴുത്തുകാരനെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് അല്ലേ. അദ്ദേഹം നമ്മളിൽ നിന്നും വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ടുകൾ ഇന്നും എല്ലാവരും പാടി നടക്കുന്നുണ്ട്. ഒരു പക്ഷേ എഴുതിയ പാട്ടുകൾക്കെല്ലാം മേൽവിലാസം ലഭിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ലോക സംഗീതത്തിൽ റെക്കോർഡ് തന്നെ കുറിച്ചിട്ടുണ്ടാകും. മാപ്പിളപ്പാട്ടുകളിൽ പലതും എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളാണ്. നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ പാട്ടുകളെല്ലാം എല്ലാവരും എപ്പോഴും പാടി നടക്കുന്ന ഗാനങ്ങൾ തന്നെയാണ്. മമ്പുരപ്പൂ മക്കാമിലെ, ഉമ്മുൽ ഖുറാവിൽ അണഞ്ഞ, പരംവിധി ചുമ്മാ വിട്ട് തുടങ്ങി ഹിറ്റായ ഒരുപാട് പാട്ടുകൾ. ഇത്രയും മാപ്പിള പാട്ടുകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടും അദ്ദേഹത്തെ തേടി പുരസ്കാരങ്ങളൊന്നും എത്തിയിട്ടില്ല. 3000 ഗാനങ്ങൾ അദ്ദേഹം എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം അദ്ദേഹത്തിന്റെ 600 ഗാനങ്ങൾ ഉൾപ്പെടുത്തി പുസ്തകവും പ്രസിദ്ധീകരിച്ചു. മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്നവരോട് അവർക്ക് ഇഷ്ടമുള്ള 10 പാട്ട് പറയാൻ പറഞ്ഞാൽ അതിലേതെങ്കിലും ഒരു 2-3 എങ്കിലും കെ ടിയുടെ പാട്ടുകൾ തന്നെയായിരിക്കും. കെ ടി നമുക്ക് സമ്മാനിച്ച പരംവിധി ചുമ്മാവിട്ടെന്ന ഗാനം കെ ടിയുടെ തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട്.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Adi, ene birthday celebration da chelo vende
3: samsamin mathi mathi
4: uff ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്.
6: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
7: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
6: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
7: 6000 7124.
0: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.
2: ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020.

കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.

മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കെ ടി മൊയ്തീൻ എന്ന മാപ്പിളപ്പാട്ട് എഴുത്തുകാരനെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് അല്ലേ. അദ്ദേഹം നമ്മളിൽ നിന്നും വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ടുകൾ ഇന്നും എല്ലാവരും പാടി നടക്കുന്നുണ്ട്. നബിദിന പരിപാടികൾക്കും കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ പാട്ടെഴുതിയാണ് കെ ടി മൊയ്തീൻ എന്ന മാപ്പിളപ്പാട്ട് ഗാനരചയിതാവ് ഉണ്ടാകുന്നത്. തിരൂരങ്ങാടിയില് അക്കാലത്ത് അറിയപ്പെട്ട പാട്ടുകാര് തന്നെ ഏകദേശം 25 പേര് വരും. അവർക്കെല്ലാം വേണ്ടിയിട്ടും കെ ടി പാട്ടെഴുതിയിട്ടുണ്ടായിരുന്നു. സഹോദരൻ കെ ടി മുഹമ്മദും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് കെ ടി മൊയ്തീന്റെ വീടായിരുന്നു ഈ പാട്ടുകാരുടെ എല്ലാം കേന്ദ്രം. ആ സമയത്ത് വലിയ പാട്ടുകാരുടെ പാട്ടുകൾ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ പാട്ട് റെക്കോർഡ് ചെയ്യാതെ പാടിപ്പോവുകയാണ് പതിവ്. ആ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് കൊളംബിയയുടെയും HMV ഗ്രാമഫോൺ റെക്കോർഡിന്റെ കാലം വരുന്നത്. പിന്നീടത് കാസറ്റായി മാറി. ഈ കാലഘട്ടങ്ങളിലെല്ലാം കെ ടി മൊയ്തീന്റെ ഗാനങ്ങൾ പല ഗായകരുടെയും ശബ്ദത്തിൽ ഹിറ്റായി മാറി. അദ്ദേഹത്തിന്റെ രചനയിൽ പുറത്തിറങ്ങിയ മമ്പുരപ്പൂ മഖാമിലെ എന്ന ഗാനം തന്നെ അടുത്തായിട്ട് ഷൽഖത്തലിലൂടെ കേൾക്കാം. ഇത് റേഡിയോസിനോ കേട്ട്.

0: റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5504998.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
5: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കിട്ടും.
4: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
5: 6000 7124.
3: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.
4: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
4: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
4: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
6: Joy Alukkas brings you the joy of summer.
7: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ് ഒപ്പം അൽക്കോർ അടക്കം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499898.

മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കെ ടി മൊയ്തീൻ, അദ്ദേഹത്തിന്റെ മാപ്പിള പാട്ടുകളിലൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ കല്യാണ വീടുകളിൽ പ്രത്യേകം ഒരുക്കിയ വേദികളിലാണ് കെ ടി മൊയ്തീന്റെ ഗാനങ്ങളൊക്കെ നിറഞ്ഞു നിന്നത്. പണ്ടുകാലത്ത് കെ ടിയുടെ പാട്ടില്ലാത്ത വിവാഹ വേദികൾ തന്നെ വളരെ കുറവായിരുന്നു. വിവാഹങ്ങളിലൊക്കെ കെ ടി രചിച്ച് അദ്ദേഹം തന്നെ ശബ്ദം നൽകിയ ഗാനങ്ങൾ ഒട്ടേറെ പേരെയാണ് ആവേശഭരിതരാക്കിയിരുന്നത്. ഒരുപാട് വട്ടപ്പാട്ടുകൾ, അതോടൊപ്പം വരനും വധുവിനും ബന്ധുക്കൾക്കും മംഗളം ആശംസിച്ചും ഇവരുടെ പേര് വെച്ചുള്ള ഗാനങ്ങൾ തുടങ്ങിയവയ്ക്കായിരുന്നു അന്നൊക്കെ കാര്യമായിട്ട് കെ ടി അവതരിപ്പിച്ചിരുന്നത്. അക്കാലത്തെ പ്രശസ്തരും പുതിയ ഗായകരുമൊക്കെ ഇന്നും മൊയ്തീന്റെ ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്. കെ ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരുപക്ഷെ മനസ്സിലേക്ക് വരിക കെ ടി മുഹമ്മദിനെ ആയിരിക്കും അല്ലെ. അദ്ദേഹത്തിന്റെ സഹോദരനാണ് കെ ടി മൊയ്തീൻ. 14 വയസ്സിലാണ് മൊയ്തീൻ സംഗീത ലോകത്തേക്ക് എത്തുന്നത്. കെ ടി മുഹമ്മദ് എഴുതിയ പല ഗാനങ്ങൾക്കും ആദ്യം ശബ്ദം നൽകുക മൊയ്തീനായിരുന്നു. എം എസ് ബാബുരാജ്, എ വി മുഹമ്മദ്, ഉമ്മർകുട്ടി എന്നിവരുടെ സ്വരമാധുരിയിലൂടെയാണ് കെ ടി മൊയ്തീന്റെ പല ഗാനങ്ങളും ആസ്വാദകരിലേക്ക് എത്തിയത്. കെ ടി മൊയ്തീൻ രചിച്ച് എ വി മുഹമ്മദ് പാടിയ പാട്ടുകൾ മാത്രം 50-ലേറെയുണ്ട്. കെ ടി മൊയ്തീന്റെ രചനയിൽ പുറത്തിറങ്ങിയ നല്ലൊരു കല്യാണ പാട്ട് കേട്ടാലോ? കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കൂടെയുള്ളത് ഞാൻ ആശയ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
1: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
4: നെഞ്ചിൽ കുടിയിരിക്കും
1: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജാ ഹെഗ്ഡെയും മമിത ബൈജുവും.
5: നടാ വൺ ലാസ്റ്റ് ഡാൻസ്. ഓക്കേടാ പോടേ.
1: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
7: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ.

ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം അൽകോർ അടക്കം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

നബി മുഹമ്മദിന്റെ ശബ്ദത്തിലാണ് നമ്മളിപ്പോ ഈ ഒരു പാട്ട് കേട്ടത്. എനിക്ക് തോന്നുന്നു മദ്രസകളിലെ നബിദിന പരിപാടികളിൽ ഒരുപാട് തവണ കേട്ട് പതിഞ്ഞൊരു പാട്ടാണ്. ഈ ഒരു ഗാനത്തിന് രചന നിർവഹിച്ചതും കെ ടി മൊയ്തീൻ ആയിരുന്നു. കേട്ടോണ്ടിരിക്കുന്നത് മുൻചുള്ള മാപ്പിള പാട്ടുകളുടെ വിശേഷമാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കെ ടി മൊയ്തീന്റെ രചനകളിൽ പുറത്തിറങ്ങിയ പരമവിധി ചുമ്മ, ആകലോക കാരണ മുത്തൊലിയാണെങ്കിലും, ഉമ്മുൽ ഖുറാവിലാണെങ്കിലും, ഇതിനൊക്കെ ശബ്ദം നൽകിയത് എ വി മുഹമ്മദാണ്. അന്ന് തിരൂരങ്ങാടിയിലെ മൂന്ന് മുഹമ്മദുമാരുടെ മാപ്പിളപ്പാട്ട് സംഘം പ്രസിദ്ധമായിരുന്നു. കെ ടി മുഹമ്മദ്, എ ടി മുഹമ്മദ്, എ വി മുഹമ്മദ്. ഇവരോടൊപ്പം 15 വയസ്സിൽ തന്നെ മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് കടന്നു വന്ന ഒരാളായിരുന്നു കെ ടി മൊയ്തീൻ. പ്രധാന വഴികാട്ടി, ജ്യേഷ്ഠ സഹോദരനും അറിയപ്പെട്ട മാപ്പിള കവിയുമായിരുന്ന കെ ടി മുഹമ്മദ് സാഹിബാണ്. ആദ്യകാലങ്ങളിൽ വട്ടപ്പാട്ട് സംഘത്തിൽ ചേരുകയും 12 വർഷത്തോളം ഇതിലദ്ദേഹം സജീവമായി നിൽക്കുകയും ചെയ്തു. മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തമിഴിലും നിരവധി ഗാനങ്ങളാണ് കെ ടി മൊയ്തീന്റെ രചനയിൽ പിറന്നിട്ടുള്ളത്. കെ ടി മൊയ്തീൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് പാട്ടെഴുത്തിനോടുള്ള കമ്പം കൂടുന്നത്. ആ സമയത്ത് പാട്ടെന്നാൽ റേഡിയോ ആണ്. ആകാശവാണിയിൽ വരുന്ന തമിഴ് ഹിന്ദി പാട്ടുകളൊക്കെ കേൾക്കും. അവയുടെ ട്യൂണിൽ അദ്ദേഹം എഴുതാൻ നോക്കും. ആദ്യമൊക്കെ വട്ടപ്പാട്ടാണ് എഴുതിയിരുന്നത്. നബിദിന പരിപാടികൾക്കും കല്യാണ പാട്ടിനുമൊക്കെ എഴുതിക്കാൻ ഒരുപാട് ആളുകൾ കെ ടി മൊയ്തീനെ തേടിയെത്തി. അങ്ങനെയാണ് അദ്ദേഹം ഒരു എഴുത്തുകാരനായി മാറുന്നത്. കെ ടി മൊയ്തീന്റെ രചനയിൽ പിറന്ന ഉമ്മുൽ ഖുറാവിൽ എന്ന പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം ഇത് റേഡിയോസിനോ. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, ഞാൻ കമൽ.
1: യു ആർ ലിസണിംഗ് ടു റേഡിയോ
0: സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
3: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കിട്ടും.
2: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
3: 6000 7124.
4: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500 4998.
6: ആക്സന്റ് എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 സഫാരി മോൾ അബുഹമറിൽ. അതിഥികളായി എത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിരിറ്റോ ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് സപ്പോർട്ടഡ് ബൈ ടിസി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി. ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റിക്കാർ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം അൽകോർ അടക്കം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

കാര്യമാണ്. ഇന്നത്തെ പോലെ വാഹനത്തിലല്ല, നടന്നിട്ടാണ് പുതിയാപ്ല പോക്ക്. വഴി നീളെ പാട്ടുകാർ പാടിക്കൊണ്ടൊപ്പം ഉണ്ടാകും, കൂടെയുള്ളവർ അതിൽ രസിച്ചങ്ങനെ നടക്കും. പുതുപെണ്ണിനെ തേടി വരുന്ന പെണ്ണുങ്ങളും പാട്ട് പാടിക്കൊണ്ടാണ് വരുന്നത്. ഉപകരണങ്ങളില്ലാതെ വെറും വായ കൊണ്ടുള്ള പാട്ട്, ഹാർമോണിയം പെട്ടിവെച്ചുള്ള പാട്ടും ഉണ്ടെന്ന് അപൂർവമായിട്ട്. കല്യാണത്തിന് മംഗളം പാടുമ്പോൾ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആൾക്കാരുടെ പേര് ചേർത്ത് പാടുന്നതാണ് മംഗളം പാട്ട്. ആദ്യം കെ ടി മൊയ്തീൻ പാട്ട് എഴുതി വെക്കും. ആളുകളുടെ പേര് വരുന്ന മുറയ്ക്ക് അദ്ദേഹം ആ പാട്ടിനോട് ആ പേരുകൾ ചേർത്ത് വെക്കുകയും ചെയ്യും. അന്ന് അദ്ദേഹം കല്യാണത്തിന് പാടാൻ പോകുമ്പോൾ 10 ആൾക്ക് 100 രൂപയൊക്കെയാണ് കിട്ടുന്നത്. അന്ന് അത് വലിയൊരു സംഖ്യയായിരുന്നു. അങ്ങനെ അക്കാലത്ത് കെ ടി മൊയ്തീന്റെ മംഗളം പാട്ടുകളും കല്യാണ പാട്ടുകളും ഹിറ്റായിക്കൊണ്ടിരുന്നു. കെ ടി മൊയ്തീന്റെ രചനയിൽ പിറന്ന മനോഹരമായൊരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ സുനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, ഞാൻ ദേവാനന്ദ്. കത്തരണ്ട് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ.

0: വിഭവങ്ങൾ, കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.

കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
3: വിവരങ്ങൾക്കായി visit cbq.qa.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ് ഒപ്പം അൽകോർ അടക്കം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

മുഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. കെ ടി മൊയ്തീൻ, അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ട് ഓർമ്മകളിലൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെ. കെ ടി മൊയ്തീൻ അന്ന് അദ്ദേഹം കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, അദ്ദേഹം എഴുതിയ പാട്ടുകളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല, എടുത്തു വെച്ചിട്ടുമില്ല. അതുകൊണ്ട് അദ്ദേഹം എത്ര പാട്ട് എഴുതിയിട്ടുണ്ടാകും എന്നതിന്റെ കണക്കുകളും അദ്ദേഹത്തിന്റെ കൈവശമില്ലായിരുന്നു. എന്നാൽ രേഖയിലില്ലാത്ത 4000 പാട്ടുകളെങ്കിലും അദ്ദേഹം എഴുതിയിട്ടുണ്ടാകും എന്നാണ് അന്ന് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ കെ ടി മൊയ്തീൻ അന്ന് പ്രസ്സുകാർക്കാണ് കൂടുതലും പാട്ടുകൾ എഴുതി കൊടുത്തോണ്ടിരുന്നത്. അവര് തന്നെ ഒരു ട്യൂണ് കൊടുക്കും, അതിനനുസരിച്ച് അദ്ദേഹം രചന നിർവഹിക്കും. അന്ന് കൂടുതലും മധുഹ ഗാനങ്ങളാണ് എഴുതിയിരുന്നത്. അതോടൊപ്പം ചരിത്രത്തിൽ നിന്ന് അടർത്തിയെടുത്ത ചില ഭാഗങ്ങളും അന്നത്തെ ഹിന്ദി ഗാനങ്ങളുടെ ട്യൂൺ മലയാളത്തിൽ മധുഹ ഗാനങ്ങൾ എഴുതാൻ ഏറ്റവും ചേർന്നതായതുകൊണ്ട് തന്നെ ഹിന്ദി പാട്ടുകളുടെ ട്യൂണിനനുസരിച്ച് ഒരുപാട് മാപ്പിള പാട്ടുകളൊക്കെ വന്നിട്ടുള്ള ഒരു സമയം കൂടിയായിരുന്നു. അതുപോലെ പ്രധാനമായിട്ടും അദ്ദേഹം എഴുതിയിരുന്നൊരു സബ്ജക്ട് ചരിത്രത്തിലെ ഏതെങ്കിലും പ്രത്യേക ഭാഗം കേന്ദ്രീകരിച്ചാണ്. ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, കണ്ണീരാൽ നിർമ്മിച്ചൊരു പെട്ടിയത എന്ന ഗാനം. മൂസ നബിയെ കിടത്തി ഒഴുക്കിവിട്ട പെട്ടി നദിയിലൂടെ വരുന്നതും ആസിയാ ബീവി ഈ ഒരു പെട്ടി കാണുന്നതും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെയാണ് അദ്ദേഹം ഈ ഒരു പാട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചെത്താം. ഇതൊരു ന്യൂസിനോ കേട്ട് കേട്ട് കൂട്ടു.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
1: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
3: നടാ വൺ ലാസ്റ്റ് ഡാൻസ് ഓക്കേടാ പോടേ.
1: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം അൽകോർ അടക്കം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

കെറ്റി മൊയ്തീൻ എന്ന ഗാനരചയിതാവിന്റെ ഓർമ്മകളിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ് മാപ്പിളപ്പാട്ട് വിശേഷങ്ങളുമായിട്ട്. കെറ്റി മൊയ്തീൻ എന്ന ഗാനരചയിതാവും ഒരു പ്രവാസിയായിരുന്നു. 7 വർഷക്കാലം 1975 കാലഘട്ടം. അദ്ദേഹവും പ്രവാസ ജീവിതത്തിനിടയിൽ ഒട്ടേറെ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. യു എയിലെ 100 കണക്കിന് വേദികളിൽ അദ്ദേഹം ഗാനം ആലപിച്ചിട്ടുമുണ്ട്. എ വി മുഹമ്മദ് എന്ന പ്രശസ്തനായ ഗായകൻ അദ്ദേഹം പാടിയ പ്രശസ്തമായിട്ടുള്ള പാട്ടുകൾ മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര, ഇലാഹായ പുരാനോട്, ആകെ ലോകക്കാരണ മുത്തളി, ഉമ്മുൽ ഖുരാവിൽ, ഹക്കായ മാർഗമിൽ, ഈ പാട്ടുകളോടൊപ്പം എ വി മുഹമ്മദ് എന്ന ഗായകൻ ഹിറ്റായി. എന്നാൽ അദ്ദേഹത്തിന് ഈ ഗാനങ്ങളെല്ലാം എഴുതിക്കൊടുത്ത കെ ടി മൊയ്തീൻ എന്ന ഗാനരചയിതാവിനെ പലരും ഓർത്തില്ല. എന്നാൽ ആരോടും ഒരു സങ്കടമില്ലാതെയാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പാട്ടുകൾ എഴുതിക്കൊണ്ടിരുന്നത്. എം എസ് ബാബുരാജ് ഉൾപ്പെടെയുള്ള പല പ്രമുഖരും അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടി. ഈ ഒരു നിമിഷത്തിൽ കെ ടി മൊയ്തീൻ എന്ന ആ ഒരു വലിയ സംഗീതജ്ഞൻ മാപ്പിളപ്പാട്ട് ലോകത്തിന് നൽകിയ ഓരോ സംഭാവനകളും ഓർത്തുകൊണ്ട് ഇന്നത്തെ ഇഷൽ ഖത്തറിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് അടുത്ത വെള്ളിയാഴ്ച 12 മണിയാവുമ്പോൾ കേട്ട്

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിരി ടോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നൽകുന്ന ദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ് നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
4: ഇനി നമ്മൾ എന്ത് ചെയ്യും?
5: You are listening to Radio Suno.

0: Brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം അൽകോർ അടക്കം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast.
2: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
3: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിരി ടോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ്, ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം അൽക്കോർ അടക്കം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
0: ഇൻ അസോസിയേഷൻ വിത്ത്
4: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 600-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.
0: Chennai beats
3: Tamil head of the hour
4: in the art of podumakolanda

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
1: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ ഒറ്റ വീട്ട് കാട് കയറിയത്.
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സനോട് കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഇനി ഞാൻ പറയും കേൾക്കാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
0: Huawei App Gallery.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
5: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
4: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
5: ഫയലിംഗ് എടുത്തോളാം, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു.
6: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
4: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: അത്തരം മണക്കുന്ന ഖത്തറിൽ അസറൻസ്, അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498 ഇൻ അസോസിയേഷൻ വിത്ത്
7: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
1: എസ്സൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: അത്തരം മണക്കുന്ന ഖത്തറിൽ അസ്സറൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം അൽകോർ അടക്കം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽതുമാമ. യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: അയച്ചായിരുന്നു നമ്മളെ പറ്റിയ
1: ചാപ്റ്റർ ടു ഞാനാ മോനെ.
2: You're listening to Qatar's favorite radio station, Radio Sunu 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM, Qatar's favorite radio station.
1: Joy Alukas brings you the joy of summer.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
6: ആക്സന്റ് എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 PM സഫാരി മോൾ അബുഹമറിൽ. അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി. ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റിക്കാർ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്ര ആൻഡ് ബൾവ വില്ലേജ് ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: 91.7 FM, Qatar's favorite radio station.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
3: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
2: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
3: 6000-7124.
0: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
5: Hi, this is Arun Vijay.
6: This is Arun Vijay.
5: You're listening to Radio Sono 91.7 FM. Radio.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം അൽകോർ അടക്കം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: കാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
3: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ, അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
2: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസ് സൽവാ റോഡ്. കോൾ 7-6-5-5-9-5-4.
4: Joy Alukas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
8: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
7: മില്യണോ?
8: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
9: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദീഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
1: Lulu, where the world comes to shop.
2: Just feel like you're
3: Joy Alucas brings you the joy of summer.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
5: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
7: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
6: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
7: 6000 7124.
8: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സലോൺ 91.7 FM.
9: Super hits.
10: Super hits.
11: Brought to you by
8: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ്, അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം അൽകോർ അടക്കം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
11: ഇൻ അസോസിയേഷൻ വിത്ത്
0: ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുട കീഴിൽ.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
4: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല.
3: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
4: ഫയലിംഗ് എടുത്തോളാം, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
3: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.
0: Chennai beats
3: Tamil head of the hour in the art of podumakkolanda

0: റേഡിയോ സിനോ 91.7 FM,
1: Qatar's favorite radio station.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: റേഡിയോ സിനോ
1: സ്കോർബോർഡ്, an exclusive sports roundup show.
3: കഷ്ടപ്പെടുന്നവന്റേതാണ് വിജയങ്ങൾ, പോരാട്ടങ്ങളുടേതാണ് വിജയങ്ങൾ. ഹായ് ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര ഇങ്ങോട്ട് ചെയ്തു തുടങ്ങുന്ന സമയത്ത് കഷ്ടപ്പാടിന്റെ, പോരാട്ടങ്ങളുടെ, കഠിനാധ്വാനത്തിന്റെ, പരിശ്രമങ്ങളുടെ, കാത്തിരിപ്പിന്റെ ഒക്കെ വിജയങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരാഴ്ച കൂടിയാണ് ഈ തവണ സ്പോർട്സ് ലോകത്ത്. കാരണം കോമൺവെൽത്ത് ഗെയിംസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസിലെ പോരാട്ടങ്ങളിലൂടെ ഒരുപാട് മനോഹരമായിട്ടുള്ള കഥകൾ പലരും നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള ശ്രീശങ്കറിൽ നിന്ന് തന്നെ കാര്യങ്ങൾ തുടങ്ങാമെന്നുള്ളത്. ലോങ് ജമ്പിൽ ശ്രീശങ്കർ വെള്ളി മെഡൽ നേടുമ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ ആ ഒരു അഭിമാന നേട്ടവുമായിട്ട്, ആ ഒരു വെള്ളിയുമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, അല്ലെങ്കിൽ മനോഹരമായിട്ട് നമുക്ക് ഉള്ളു നിറഞ്ഞ് കാണാൻ പറ്റിയിട്ടുള്ളത് ശ്രീശങ്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ പോരാട്ടങ്ങളാണ് കേട്ടോ. കാരണം പരിക്കുകൾ വരുന്നു. കഴിഞ്ഞ ഒരു ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിനിടയിൽ കേരളത്തിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു പരിക്ക് സംഭവിച്ചത്. ആ പരിക്ക് കഴിഞ്ഞിട്ട് വലിയ രീതിയിൽ വിശ്രമം വേണ്ടി വന്നു. വിശ്രമങ്ങൾക്കിടയിൽ ഇനി ഒരു തിരിച്ചുവരവുണ്ടാകുമോ എന്ന് ചിലരെങ്കിലും ചോദിച്ചിഹ്നത്തോടുകൂടി ചോദിച്ചു. പക്ഷെ ആ ചോദ്യങ്ങളെല്ലാം പരിശ്രമങ്ങൾ കൊണ്ടും കഠിനാധ്വാനങ്ങൾ കൊണ്ടും ഉത്തരങ്ങളാക്കി ദാ ഇപ്പം കോമൺവെൽത്ത് ഗെയിംസിന് വെള്ളി മെഡൽ നേട്ടത്തോടുകൂടി കയ്യടികൾ നേടുമ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും എത്രയോ വലിയ വലിയ മീറ്റുകളിൽ, വലിയ വലിയ പോരാട്ടങ്ങളിൽ നമുക്ക് ഈ ശ്രീശങ്കർ എന്ന് പറയുന്ന പേര് അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടിയിട്ട് പറ്റും. പരിക്കിൻ്റെ വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ച് മികച്ച പോരാട്ടത്തോടുകൂടി ഇന്ത്യയുടെയും കേരളത്തിൻ്റെയൊക്കെ അഭിമാനമാകാൻ വേണ്ടിയിട്ട് ഇനിയും വമ്പൻ പോരുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശ്രീശങ്കർ തന്നെ മത്സരം കഴിഞ്ഞ് പറഞ്ഞതുപോലെ ഇതിലും മികച്ച പ്രകടനങ്ങൾ എനിക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിലേക്കാണ് ഇനിയുള്ള ശ്രമങ്ങൾ എന്നുള്ളതാണ്. അതെ, അതിലേക്കുള്ള ശ്രമങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടത്തട്ടെ. ഇതുപോലെ ഒരുപാട് പോരാട്ടങ്ങളുടെ കഥ പറയാനുണ്ട്, ഒരുപാട് ഒരുപാട് ആഘോഷങ്ങളുടെ കഥ പറയാനുണ്ട്. ക്രിക്കറ്റിലേക്കും ഫുട്ബോളിലേക്കും ഒക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഈ യാത്രകളൊക്കെ ആയിട്ട് ഇന്നത്തെ സ്പോർട്സ് ലോകത്തെ യാത്ര അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നത്തെ താരം ശ്രീശങ്കർ ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനോയിൽ ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: Joy Alukkas brings you the joy of summer.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
6: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
7: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
6: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
7: 6000-7124.
8: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
9: Hi, this is Karthi.
10: You are listening to
11: Radio Suno 91.7 FM.
12: Kettu kettu

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
3: Lulu, where the world comes to shop.
4: Just feel
5: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
6: ഇനി നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കിയേ.
5: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
6: ഫയലിംഗ് എടുത്തോളൂ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു.
7: ആ ഫയല് തൊട്ട എന്ത് സംഭവിക്കുന്നു പറഞ്ഞു.
5: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
9: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തുമ്പോൾ ഇനി നേരെ നമ്മൾ ഫ്രാൻസിലേക്ക് പോവാണ്. ഫ്രാൻസ് ഫുട്ബോളിന്റെ തലയാകാൻ വേണ്ടിയിട്ട്, ഫ്രാൻസ് ഫുട്ബോളിന്റെ ശക്തി കൂടുതൽ ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട്, ഓൾറെഡി ശക്തമായ ഒരു ടീമിലേക്ക് ഒരു വമ്പൻ മൈലേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വമ്പൻ എഞ്ചിൻ അങ്ങോട്ട് ഘടിപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. സിദാൻ, സിനദിൽ സിദാൻ കൂടി ഫ്രഞ്ച് പടയിലേക്ക് എത്തുകയാണ്. ഫ്രഞ്ച് പടയുടെ പരിശീലകന്റെ കുപ്പായം അദ്ദേഹം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് മാത്രം കാത്തിരുന്ന ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ കൂടിയിട്ടുള്ളൊരു സെലിബ്രേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പരിശീലക കുപ്പായത്തെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. റയൽ മാഡ്രിഡിലെ 2016 പരിശീലക വേഷത്തിൽ സിദാൻ എത്തുമ്പോൾ ഏറ്റവും മികച്ച കളിക്കാരനാണ്. കളി മികവ് കൊണ്ട് നമ്മളുടെ കയ്യടികളും ആരാധനയും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ പരിശീലകൻ എന്ന നിലയിൽ റയൽ മാഡ്രിഡിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചോദ്യത്തിന് തുടരെ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും ലാലിക കിരീടങ്ങളും കോപ്പ സൂപ്പർ കപ്പ് കിരീടങ്ങളും ഉൾപ്പെടെ നേടാവുന്ന നേട്ടങ്ങളെല്ലാം റയൽ മാഡ്രിഡിന്റെ ഷെൽഫിലേക്ക് എത്തിച്ചിട്ടാണ് 2021 രണ്ടാമത്തെ ടേണിൽ നിന്നും പടിയിറങ്ങി റയൽ മാഡ്രിഡിന്റെ കുപ്പായം വഴിച്ച് സിനദിൽ സിദാൻ എന്ന് പറയുന്ന പേര് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ അതിന് പിന്നാലെ ഒരുപാട് ക്ലബ്ബുകൾ സിദാന്റെ പിന്നിലായിരുന്നു. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വട്ടമിട്ട് പറന്നുകൊണ്ടേയിരുന്നതാണ്. വട്ടമിട്ട് പറന്നവരുടെ മുൻപിലൊക്കെ സിദാൻ ഒരൊറ്റ വാക്ക്, നോ നോ നോ. എന്തുകൊണ്ടാണ് ഈ നോ പറഞ്ഞതെന്നുള്ളത് 2023 അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫ്രഞ്ച് പരിശീലകനാകണം, അതാണ് എന്റെ സ്വപ്നം. അന്നത്തെ ഫ്രഞ്ച് ഫുട്ബോൾ പ്രസിഡന്റ് നോൽ ലേ ഗ്രേറ്റ് വലിയ രീതിയിൽ ഒരു വിവാദ പ്രസ്താവന നടത്തുന്നു. ഫ്രഞ്ച് പരിശീലകനാകാൻ സിദാനെ ഞങ്ങൾ പരിഗണിക്കുന്നില്ല, സിദാൻ എന്നെ വിളിച്ചാൽ ഞാൻ ഫോൺ പോലും എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, ഫ്രഞ്ച് ഫുട്ബോളിലേക്ക് വരേണ്ട കാര്യമില്ലെന്ന്. പക്ഷേ ആ ഒരൊറ്റ പ്രസ്താവന കഴിഞ്ഞ് വെറും 3 ദിവസം മാത്രമേ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായിട്ട് നോയൽ ലേ ഗ്രേറ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയുള്ളായിരുന്നു. കാരണം ഫ്രഞ്ച് ഫുട്ബോളിന്റെ പേരായി മാറുന്ന സിദാന് വേണ്ടിയിട്ട് ഫുട്ബോൾ പ്രേമികൾ ഒന്നിച്ചു വാദിച്ചു. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി, തലപ്പത്തേക്ക് പുതിയ ആളുകൾ വന്നു. 2026 വേൾഡ് കപ്പിൽ സെമി ഫൈനൽ വരെ പോരാട്ടം കാഴ്ചവെച്ച ഫ്രഞ്ച് ടീം പുറത്തേക്ക് പോകുമ്പോൾ ഫ്രഞ്ച് ടീമിന് പുതിയ പരിശീലകന്റെ പേര് തേടുമ്പോൾ അവർക്കൊരു സംശയമില്ലാണ്ട് തിരഞ്ഞെടുക്കാൻ ഒരൊറ്റ പേരായിരുന്നു, സിനദിൻ സിദാൻ. അങ്ങനെ ഇനി സിദാന്റെ കീഴിലായിരിക്കും ഫ്രഞ്ച് പടയൊരുങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അറ്റാക്കിംഗ് ഫുട്ബോളിനെ അത്രമാത്രം സ്നേഹിക്കുന്ന, ഗോളടി വീരന്മാരായി നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രഞ്ച് പടയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഇനി സിദാന്റെ കീഴിൽ വരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ശക്തമായ ഒരു ടീമിൽ ശക്തമായ മാറ്റങ്ങൾ, പ്രതീക്ഷയുള്ള ഒരു ടീമിൽ മികച്ച പ്രകടനങ്ങൾ കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു ടീമിൽ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ തന്ത്രശാലിയായ ഒരു പരിശീലകൻ കൊണ്ടുവരും എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാം. ഏതായാലും സിദാന്റെ കീഴിൽ പുതിയ തരംഗം സൃഷ്ടിക്കാൻ ഫ്രഞ്ച് പടയൊരുങ്ങുകയാണ്. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനോയിൽ ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ. പൂവാടിയിലെ പുഷ്പങ്ങളാണ് കുരുന്നുകൾ, അവരോട് കരുണ കാണിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
7: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
8: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കുടക്കിൽ കിട്ടും.
7: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
8: 6000-7124.
0: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.
9: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സിനോ 91.7.
11: സ്കോർ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ.
12: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ IFAB ഒരു പുതിയ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വന്നാലോ. ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ്, അതായത് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുകയും അത് പരിപാലിക്കാനും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ ദാ ഈ ഇടയിൽ കുറച്ച് കാര്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പോകുന്നത് നേരെ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്കാണ്. അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടം, അതിൽ 72nd minute എംപോളെ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിരുന്നു. മത്സരത്തിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു റെഡ് കാർഡായിരുന്നു. 10 പേരായിട്ട് സ്വിറ്റ്സർലൻഡിന് ചുരുങ്ങേണ്ട വന്നു. എക്സ്ട്രാ ടൈമിൽ ഗോൾ അടിച്ചായിരുന്നു അർജന്റീന വിജയിച്ചത്. എന്തായാലും IFAB ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു മത്സരത്തിലും അതുപോലെ USA പരാഗ്വേ മത്സരങ്ങളിലും റഫറി നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള യെല്ലോ കാർഡ് ഇടപെടലുകൾ, ഇപ്പൊ രണ്ടാമത്തെ യെല്ലോ കാർഡ് ആയതുകൊണ്ട് തന്നെ എംബോളയ്ക്ക് അത് റെഡ് കാർഡ് ആകുകയും പുറത്തു പോവുകയും വന്നു. ഇത് ശരിയായ തീരുമാനമല്ല, റഫറിയുടെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചു എന്നുള്ളതാണ് IFAB ചൂണ്ടിക്കാട്ടുന്നത്. മിസ്റ്റേക്കൺ ഐഡന്റിറ്റി എന്നുള്ളൊരു കാരണം കൊണ്ടാണ് എംബോളയ്ക്ക് അന്ന് ഈ യെല്ലോ കാർഡ് കൊടുക്കുകയും പിന്നീട് റെഡ് കാർഡായി മാറുകയും ചെയ്തത്. കാരണം വാർ ചെക്ക് ചെയ്തതാണ് മിസ്റ്റേക്കൺ ഐഡന്റിറ്റി ആണ് എന്ന് മനസ്സിലാക്കുകയും റഫറി യെല്ലോ കാർഡ് കൊടുക്കുകയും ചെയ്തത്. പക്ഷെ മിസ്റ്റേക്കൺ ഐഡന്റിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വാർ ചെക്ക് ചെയ്യുന്നത് ശരിയായ ഒരു തീരുമാനമല്ല. അതായത് ഏതെങ്കിലും താരങ്ങൾക്ക് തെറ്റായിട്ടാണോ യെല്ലോ കാർഡ് കൊടുത്തത് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വാർ ചെക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു തരത്തിലും മറ്റൊരു താരത്തിന് യെല്ലോ കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാർ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് IFAB വ്യക്തമാക്കിയിരിക്കുന്നത്. റഫറിക്ക് ഇതിന്റെ ഭാഗമായിട്ട് തെറ്റ് സംഭവിച്ചതായിട്ടും IFAB വിലയിരുത്തുന്നുണ്ട് കേട്ടോ. അന്നത്തെ മത്സരത്തിൽ പിന്നീട് എക്സ്ട്രാ ടൈമിൽ അർജന്റീന 3-1 വിജയിക്കുകയും ചെയ്തു എന്നുള്ളതും ചരിത്രം. സോ ഇതാണ് ആ ഒരു IFAB ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നത്. സ്കോർ ബോർഡിൽ കുറേ അധികം സ്പോർട്സ് റിപ്പോർട്ടുകൾ ഇനിയും പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് കൂടെ ഞാനുണ്ട് അച്ചു ആണേ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്
2: അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
0: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
3: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ, അതും 150 വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
0: സാൽവ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സാൽവ റോഡ്. കോൾ 7765954. ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.

0: Scoreboard, an exclusive sports roundup show.
1: സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാം അതേപടി വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. പ്രത്യേകിച്ച് ചില സ്പോർട്സ് താരങ്ങളുടെ ചില മറുപടികളൊക്കെ. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രെൻഡാകുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ സെലക്ടർമാർക്കെതിരെയൊക്കെ സഞ്ജു സാംസൺ ശക്തമായി വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇനി ഒരു റാറ്റ് റേസിന് ഞാനില്ല എന്നൊക്കെ രീതിയിലുള്ളത്. ഇനി ടീമിലേക്കുള്ള പ്രതീക്ഷകളൊക്കെ സഞ്ജുവിന് അസ്തമിച്ചു, സഞ്ജു നിരാശയിലാണ് എന്നൊക്കെയുള്ള രീതിയിൽ പല പല റിപ്പോർട്ടുകളും കണ്ടു. പക്ഷെ ആ ഒരു റിപ്പോർട്ടിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് സഞ്ജു ഈയിടെ കേരളത്തിൽ വന്നിട്ട് സംസാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ഇന്റർവ്യൂ മൊത്തത്തിൽ കണ്ടാൽ മനസ്സിലാവും സഞ്ജു അതിനകത്ത് ഉദ്ദേശിച്ചത് സെലക്ഷൻ കിട്ടുമോ കിട്ടുമില്ലേ എന്നുള്ള ഒരു ടെൻഷൻ, ആ ഒരു റേസിൽ ടെൻഷൻ ഇല്ലാണ്ട് എൻ്റെ ഗെയിം എൻജോയ് ചെയ്ത് മത്സരത്തെ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് സഞ്ജു പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സഞ്ജു ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. ക്രിക്കറ്റിൽ വിജയവും തോൽവിയും ഉണ്ടാവും, മത്സരത്തിൻ്റെ ഭാഗമാകാം ഭാഗമാകാതിരിക്കാം. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് എടുക്കുക, ടീമിൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതത്ര എളുപ്പമല്ല, കാരണം ഇന്ത്യയിലെ ടാലൻറ്റ് പൂൾ അത്രമാത്രം വലുതാണ്. അത്രമാത്രം കിടലും താരങ്ങളുണ്ടാകുമ്പോൾ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ലെന്ന് സഞ്ജു തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നിലവിൽ ഒരു തരത്തിലും സെലക്ടർമാർക്കെതിരെയോ പരിശീലകന്മാർക്കെതിരെയോ ഒന്നും സഞ്ജു സംസാരിച്ചിട്ടില്ല. സഞ്ജു അദ്ദേഹത്തിൻ്റെ കരിയറിൽ സ്ട്രെസ് ഇല്ലാണ്ട് കൂടുതൽ പണിയെടുക്കുക, സ്വന്തം ഗെയിമിനെ കൂടുതൽ ആസ്വദിച്ച് കളിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടുതൽ മുറുകെ പിടിക്കുന്നു എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ശക്തമായി പോരാടാൻ ഒരാൾ തയ്യാറാകുമ്പം അതിനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും സഞ്ജു സാംസൺ വീണ്ടും തിരികെ വരും എന്നുള്ളത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. ഒരുപാട് വീഴ്ചകളിൽ നിന്ന് പറന്നു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും എത്രമാത്രം അപകടനകൾ നേരിട്ടാലും കഴിവുകൾ കൊണ്ട് അയാളുടെ ഇടം തിരികെ പിടിക്കും. അതാണ് സഞ്ജു സാംസൺ. കൂടെ ഞാൻ അച്ചുവാണ്. ദി സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Scoreboard, an exclusive sports roundup show.
1: പന്ത് തട്ടിയ ഒരു സുൽത്താൻ എന്ന് അക്ഷരം തെറ്റാതെ പറയാൻ പറ്റുന്ന ഒരു പേര്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പോലും ഒരുപാട് പേര് ഹൃദയത്തോടു കൂടി ചേർത്ത് നിർത്തിയ ഒരു പേര്. അയാളോടെന്തോ വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും ഒരു അറ്റാച്ച്മെന്റും ഒക്കെ പലർക്കും ഉണ്ട്. ഗ്രൗണ്ടിൽ സ്നേഹം നിറയ്ക്കാൻ കഴിയുന്ന ഒരു പേര്, ഗ്രൗണ്ടിലും മായാജാലങ്ങൾ കാട്ടാൻ പറ്റിയിട്ടുള്ള ഒരു പേര്, പന്തുമായി അദ്ദേഹം കുതിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. സാക്ഷാൽ നെയ്മർ ജൂനിയറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ സാന്റോസിനെതിരായിട്ടുള്ള മത്സരങ്ങൾ കഴിഞ്ഞിട്ട് ഇനി ഞാൻ ആ ഒരു മഞ്ഞ ജേഴ്സിയിലേക്കില്ല. ഞാൻ എൻ്റെ രക്തവും ഹൃദയവും എല്ലാം ആ ഒരു ടീമിന് വേണ്ടി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനിയൊരു പുതിയ തലമുറയ്ക്ക് വേണ്ടി, പുതിയ ടീമുകൾക്ക് വേണ്ടിയിട്ട് വഴിമാറി കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിരിക്കുന്നത്. വേൾഡ് കപ്പ് കഴിഞ്ഞു. വേൾഡ് കപ്പ് കഴിഞ്ഞതിന് പിന്നാലെയും അദ്ദേഹം ഒരു റിട്ടയർമെന്റ് പ്രഖ്യാപനം പോലെ നടത്തിയിരുന്നു. പക്ഷെ അതിന് പിന്നാലെ പലയിടങ്ങളിൽ നിന്നും പല ബോർഡുകളിൽ നിന്നും ഒക്കെ അദ്ദേഹം ടീമിലേക്ക് തിരികെ വരും. 2030 വേൾഡ് കപ്പ് ലക്ഷ്യമിട്ട് അദ്ദേഹം ടീമിനോടൊപ്പം ഉണ്ടാവും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കേട്ടപ്പോൾ ഒരുപാട് ആരാധകർ സന്തോഷിച്ചതാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഒരു വേൾഡ് കപ്പ് അല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇനി ഫുട്ബോളിലെ പരിക്കുകൾ വില്ലനായിട്ടുള്ള ഒരു താരമായിരുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബ്രസീലിന് പല പല വലിയ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കളമൊരുക്കാൻ നെയ്മർ ജൂനിയറിന് കഴിഞ്ഞത്. 2002 കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരു വേൾഡ് കപ്പിൽ മുത്തമിടാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. 2014 വേൾഡ് കപ്പിൽ ആ പരിക്ക് വന്ന് സെമി ഫൈനലിൽ വീണ് പോയില്ലായിരുന്നെങ്കിൽ നെയ്മറിനോടൊപ്പം ബ്രസീൽ പറന്നുയരുന്നത് ഒരുപക്ഷെ അന്നത്തെ കിരീടത്തിലേക്കായിരിക്കും. പക്ഷെ അന്ന് 2014 ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്ന്, വേൾഡ് കപ്പ് ചരിത്രത്തിൽ ബ്രസീലിന്റെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്ന്, അവർ ജർമ്മനിക്കെതിരെ നേരിട്ട് പുറത്താവുമ്പോൾ അവരുടെ ഏറ്റവും വലിയ വേദന, അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസമായിരുന്നു അന്ന് നഷ്ടമായത് നെയ്മറിലൂടെ. പിന്നീടും വേൾഡ് കപ്പുകളുടെ ഭാഗമായി, പക്ഷെ നെയ്മറിന് വേൾഡ് കപ്പുകളിൽ ബ്രസീലിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു വേൾഡ് കപ്പിലും ഒരു പെനാൽറ്റി ഗോളിനപ്പുറത്തൊന്നും നേടാൻ കഴിയാതെ നെയ്മർ കളമൊഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി 2030 കാത്തിരുന്നിട്ടുണ്ടായിരുന്നെങ്കിലും പ്രതീക്ഷകളില്ലാന്ന് തന്നെയാണ് തോന്നുന്നത്. നെയ്മർ അദ്ദേഹത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ്. പക്ഷെ അത്രമാത്രം സ്നേഹത്തോടു കൂടിയ നെയ്മർ ജൂനിയർ എന്ന് പറയുന്ന പേര് ഫുട്ബോൾ ആരാധകർക്ക് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് പറ്റൂ. കാരണം അത്രമാത്രം മനോഹരമായ ഫുട്ബോളാണ് അദ്ദേഹം നമ്മളുടെ ഹൃദയത്തിൽ കളിച്ചിട്ടുള്ളത്. പന്ത് തട്ടലിന്റെ ഈ ഒരു ലോകത്ത് സുൽത്താനായ അദ്ദേഹം നമ്മളുടെ ഹൃദയത്തിൽ തുടരുക തന്നെ ചെയ്യും. കൂടെ ഞാൻ അച്ചുവാണ്. സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കൂട്ടുകൂടാം.

0: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
1: Lulu, where the world comes to shop. Just feel like
2: you're എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
3: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
2: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
3: 6000 7124.
4: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
6: Hi, this is Manjima.
7: Hi, this is Manjima.
6: You are listening to 91.7 Qatar's favorite radio station, Radio Suno.
7: Radio Suno.

0: Scoreboard, an exclusive sports roundup show.
1: വിരാട് കോഹ്ലിയും ബുംറയൊന്നും ഇല്ലാതെ ഇന്ത്യയുടെ സ്വപ്നം നിറവേറ്റിയ ഒരാളാണ്. 2-1 പിന്നിൽ നിന്നിട്ട് ഇന്ത്യയെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു പേരാണ്. അഡ്ലിഡ് ടെസ്റ്റ് മാച്ചിൽ 36 റൺസിന് ഓൾ ഔട്ടായി പോയ ഇന്ത്യ ആത്മവിശ്വാസം നഷ്ടമായ ഒരു ഇന്ത്യൻ ടീമിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിനെ ആത്മവിശ്വാസം വീണ്ടെടുത്തു കൊടുത്തൊരു പേരാണ്. അണ്ടർ റേറ്റഡ് എന്ന് പറയുന്ന വാക്കിനൊരു മറുപേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് എന്ന് പറയുന്ന വാക്ക് ഒരു താരവുമായി ചേർത്ത് നിർത്തി പറയാനുണ്ടെങ്കിൽ ഈ ഒരു പേര് എടുത്തു പറയേണ്ടതാണ്. സാക്ഷാൽ അജിങ്ക്യ രഹാനെ. ക്രിക്കറ്റിലെ PR വർക്കുകളിലൊന്നും ഇദ്ദേഹം ഭാഗമായിട്ടില്ല, പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഐതിഹാസിക വിജയങ്ങളിലെല്ലാം എന്നും ചേർത്ത് പിടിക്കാൻ പറ്റുന്നൊരു പേര്. ഒരുപാട് മനോഹരമായ നിമിഷം ഇന്ത്യൻ ക്രിക്കറ്റിനോടൊപ്പം ചേർത്ത് എഴുതിയിട്ടുള്ളൊരു പേര്. അഫ്ഗാനിസ്ഥാനെതിരായിട്ട് അവരുടെ ആദ്യത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം കളിക്കുന്ന സമയത്ത് ഇന്ത്യ ഒരു മത്സരം ജയിച്ചു നിൽക്കുമ്പോഴും ആ ഒരു ടീം അംഗങ്ങളോടൊപ്പം അവരുടെ ആദ്യത്തെ ടെസ്റ്റ് മാച്ച് കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവരോടൊപ്പം ട്രോഫി വിന്നിങ് സെലിബ്രേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് തുറന്ന ഒരു കിടിലൻ നായകൻ, ഒരു കിടിലൻ ക്യാപ്റ്റൻ. കരിയർ നോക്കുകയാണെങ്കിൽ വലിയ കണക്കുകളെക്കാളപ്പുറം ഒരുപാട് മനോഹരമായ മാച്ച് വിന്നിങ് ഇന്നിങ്സുകൾ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പേര്. 85 ടെസ്റ്റ് മത്സരങ്ങൾ, 90 ODI മത്സരങ്ങൾ, 20 T20 മത്സരങ്ങൾ, ഇതിൽ നിന്നെല്ലാമായി 8414 റൺസുകൾ. പക്ഷേ ഈ നമ്പറുകൾക്കും എല്ലാം അപ്പുറം ഇന്ത്യയുടെ ഐതിഹാസിക വിജയങ്ങളിലെ ഏറ്റവും ശക്തമായ പോരാളിയുടെ പേരായിരുന്നു അജിങ്ക്യ രഹാനെ. ആ ഒരു പേരുകൂടെ ദ ക്രിക്കറ്റ് ലോകത്തിലേക്ക്, ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിടവാങ്ങുകയാണ്. ഒരുപാട് മനോഹരമായ അധ്യായങ്ങൾ എഴുതി അജിങ്ക്യ രഹാനെ കാത്തിരിപ്പിന്റെയും പോരാട്ടത്തിന്റെയൊക്കെ മറ്റൊരു രൂപമാണ് കേട്ടോ. കാരണം പ്ലേയിങ് ഇലവനിൽ ഇടം നേടാതെ ഏകദേശം 18 ഇന്ത്യൻ ടെസ്റ്റ് ടീമിനോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട് അജിങ്ക്യ രഹാനെ. 16 ടെസ്റ്റ് മത്സരങ്ങളിൽ ബെഞ്ചിൽ മാത്രം ഇരുന്നിട്ടുണ്ട്. ഒടുവിൽ 2013 മാർച്ചിലാണ് അവസരം കിട്ടിയത്. അവസരം കിട്ടി പലപ്പോഴും പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രൂവ് ചെയ്ത് ഒന്ന് വീണു പോകുമ്പോൾ കൈപിടിച്ചുയർത്താൻ ഒരു ഗോഡ് ഫാദർമാരും അജിങ്ക്യ രഹാനൊക്കെ ഉണ്ടായിട്ടില്ല. ആഘോഷിക്കാൻ ഒരു തരത്തിലും ഒരു ഗ്രൂപ്പുകളും ഉണ്ടായിട്ടില്ല. പക്ഷേ അയാൾ ഇന്നും ആഘോഷിക്കപ്പെടും. കാരണം ക്രിക്കറ്റ് നെഞ്ചിലേറ്റിയ ഓരോ ആളുകൾക്കും അറിയാം അജിങ്ക്യ രഹാനെ ഇന്ത്യൻ ക്രിക്കറ്റിന് എന്തായിരുന്നു എന്നുള്ളത്. ക്യാപ്റ്റനായ ഒരൊറ്റ ടെസ്റ്റ് മാച്ച് പോലും ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല. 6 മത്സരങ്ങൾ ക്യാപ്റ്റനായി, 4 വിജയിച്ചു. അതിൽ ഐതിഹാസിക വിജയങ്ങൾ പലതുകൊണ്ട് 2 സമനില പിടിച്ചു. സോ ആ ഒരു ഐതിഹാസിക താരത്തിന് ഇന്ത്യൻ ക്രിക്കറ്റിന് മനോഹരമായ കുറേ അധ്യായങ്ങൾ എഴുതാൻ ശക്തമായി കൂടെ നിന്ന കുട്ട പിടിച്ച പേരിന് അജിങ്ക്യ രഹാനയ്ക്ക് ഹാപ്പി ഫെയർവെൽ. കൂടെ ഞാൻ അച്ചു ആണ് റേഡിയോസിനുള്ളിൽ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: suno 91.7 FM Qatar's favorite radio station.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
7: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്പോർട്സ് ലോകത്തോടുള്ള യാത്രകളിൽ എപ്പോഴും സ്പോർട്സ് താരങ്ങളുടെ അച്ചീവ്മെന്റുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഓരോ താരത്തിന്റെയും കഠിനാധ്വാനം എപ്പോഴും അവരുടെ റിസൾട്ടിന് പിന്നിലുള്ള ഏറ്റവും വലിയ എനർജി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫ്യുവൽ അവരുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും തന്നെ ആയിരിക്കും. ഈ കഠിനാധ്വാനം ഹാർഡ് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുവഴി ബിൽഡ് ചെയ്ത് വരുന്ന ഫിറ്റ്നസ്. ഏതൊരു താരത്തിനും അത് ഏത് ഫീൽഡിൽ കളിക്കുന്നവരാണെങ്കിലും ആ ഒരു ഫിറ്റ്നസ് ഇവരെ സംബന്ധിച്ച് വളരെ വളരെ ക്രൂഷ്യലായി മാറുന്ന സമയത്ത് ക്രിക്കറ്റിലെ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന പേര് സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ ആയിരിക്കും. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ആയിരിക്കും. എന്തായാലും ഫിറ്റ്നസ് രഹസ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ സഞ്ജുവിൻ്റെ റീസെൻറ്റ് ഇൻ്റർവ്യൂവിൽ വിരാട് കോഹ്ലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം വിരാട് കോഹ്ലിൻ്റെ ഫിറ്റ്നസ് രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഫിറ്റ്നസ് സീക്രട്ടുകൾ, അദ്ദേഹം അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടൊക്കെ വളരെ വലുതായതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്യാമ്പിലായിരുന്ന സമയത്ത് സഞ്ജു വിരാട് കോഹ്ലിൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിനോടൊപ്പം ഈ ഒരു ഫിറ്റ്നസ് രഹസ്യങ്ങളെ കുറിച്ചിട്ടും ആസ് എ പ്ലെയർ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ചോദിച്ചപ്പോൾ വിരാട് കോഹ്ലി കൃത്യമായിട്ട് ഉപദേശങ്ങൾ കൊടുത്തു. ഒരു വളച്ചൊടിക്കലുകളും ഇല്ലാണ്ട് ശക്തമായ ഒരു ജീവിതശൈലി ഒരു നല്ല ക്രിക്കറ്ററിന് ആവശ്യമാണ്, സ്പോർട്സിൽ കൂടുതൽ തിളങ്ങാൻ ആവശ്യമാണെന്നുള്ള ഉപദേശത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ കുറേ ഇൻസിഡൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു ജീവിതശൈലി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഏകദേശം 1.5 വർഷത്തോളം സഞ്ജു ആ ഒരു ജീവിതശൈലിയിൽ പിന്തുടരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്തു വരേണ്ട വന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്, അത് അത്ര ഈസി അല്ല. പക്ഷെ അത്ര ഈസി അല്ലാത്തൊരു ജീവിതശൈലി ബിൽഡ് ചെയ്ത് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് അത്രയും നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സഞ്ജു ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വിരാട് കോഹ്ലിനെ പോലുള്ള താരങ്ങളെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അവരുടെ സക്സസിന് പിന്നിൽ എന്തായിരിക്കും, ഇവരുടെ കഴിവ് നോക്കി അല്ലെങ്കിൽ ഇവരുടെ ഭാഗ്യം നോക്കി എന്നൊക്കെ പറയുന്നതിനപ്പുറം ഇവരുടെ കമ്മിറ്റ്മെൻറ്റ് നോക്കി, എത്രയോ കാലം എത്രയോ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും ഇവർ ഈ ഇവരുടെ ആ ഒരു വലിയ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പോരടിച്ചുകൊണ്ടേയിരിക്കുന്നത്, ക്രിക്കറ്റിനെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്. വിരാട് കോഹ്ലിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും പോലുള്ളവർ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ഓർക്കണമെങ്കിൽ അതിന് പിന്നിൽ ഇവരെടുക്കുന്ന എഫേർട്ട്, ഇവരുടെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു വലിയ ഹാറ്റ്സ് ഓഫ് പറയണ്ടേ. എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് പേര് സ്പോർട്സിലെ ഉള്ളിൽ സ്നേഹിക്കുന്ന, ഇനിയും എനിക്കും ഒരു താരമാകണം, ഞാനും അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഓരോ ആളുകൾക്കും ഒരു പ്രചോദനമായിട്ട് കൂടെ നൽകട്ടെ. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatar Riyal on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatar Riyal free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
2: Lulu, where the world comes to shop.
3: Just feel like you.
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
5: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
7: ഹലോ എവ്രിവൺ, ദിസ് ഇസ് നരേഷ് അയ്യർ.
8: യു ആർ ലിസണിംഗ് ടു
7: Radio Suno 91.7.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
1: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
4: 6000 7124.
1: ഖത്തറിലും നാട്ടിലും ഒരേ പോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ

0: Scoreboard, an exclusive sports roundup show.
1: എന്റെ മോനെ, ചില പെർഫോമൻസുകൾ കാണുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകില്ലേ? വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ക്രിക്കറ്റില് 5 ഓവറുകൾ എറിയുക, 5 വിക്കറ്റുകൾ നേടുക, റൺസ് ഒന്നും വഴങ്ങാണ്ടിരിക്കുക. അപ്പോൾ ഇതേതോ ലോക്കൽ മാച്ച് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ മാച്ച് അല്ല, ടെസ്റ്റ് ക്രിക്കറ്റിലാണ് ഇത്തരത്തിലൊരു ചരിത്ര സംഭവം നടന്നിരിക്കുന്നത്. ഒരു ഇന്നിങ്സിൽ തുടർച്ചയായിട്ട് 5 വിക്കറ്റ് മെയ്ഡൻ, ഒരു റൺസ് പോലും വഴങ്ങാതെ തുടർച്ചയായിട്ട് 5 ഓവറുകളിൽ വിക്കറ്റ് നേടുക. ഈ ഒരു റെക്കോർഡ് നേടുന്ന ആദ്യത്തെ താരമായിരിക്കുന്നത് വെസ്റ്റ് ഇന്ത്യൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള ജസ്റ്റിൻ ഗ്രീവ്സ് ആണ്. പാകിസ്ഥാനെതിരായിട്ടുള്ള 1-ാം ടെസ്റ്റിലാണ് ഈ 32-കാരന്റെ ഐതിഹാസിക നേട്ടം. 2016 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തുടർച്ചയായി 4 വിക്കറ്റ് മെയ്ഡൻ ഓവറുകൾ എറിഞ്ഞ ഇംഗ്ലീഷ് പേസറായിട്ടുള്ള സ്റ്റുവാർട്ട് ബ്രോഡിന്റെ റെക്കോർഡാണ് ഗ്രീവ്സ് ഇതാ മറികടന്നിട്ടുള്ളത്. ടെസ്റ്റ് കരിയറിൽ ഗ്രീവ്സിന്റെ ആദ്യത്തെ 5 വിക്കറ്റ് നേട്ടം, ആദ്യത്തെ 5 വിക്കറ്റ് നേട്ടം, ഇമാതിരി ഒരു 5 വിക്കറ്റ് നേട്ടം. പാകിസ്ഥാനെതിരെയാണ് ഈ ഒരു കിടിലം പോരാട്ടം നടന്നിട്ടുള്ളത്. തന്റെ 2-ാം സ്പെല്ലിൽ ഗ്രീവ്സ് തുടർച്ചയായിട്ടുള്ള 5 ഓവറുകളിലും വിക്കറ്റ് വീഴ്ത്തിയതോടുകൂടി പാകിസ്ഥാൻ ഇന്നിങ്സ് 282 റൺസിൽ അവസാനിച്ചു. 11 ഓവറിൽ 6 മെയ്ഡൻ സഹിതം 27 റൺസ് വഴങ്ങിയാണ് ഗ്രീവ്സ് 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചത് കേട്ടോ. ഇനി ഇത് ആരെയൊക്കെ ഓവർടേക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇനി 6 ഓവറുകൾ, 6 മെയ്�നുകൾ, 6 വിക്കറ്റുകൾ, അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം. ഇനി അതത്ര എളുപ്പമല്ല മോനെ, ഇനി അതത്ര എളുപ്പമായിട്ട് സാധിച്ചെടുക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരുപാട് ഐതിഹാസിക നേട്ടങ്ങളുടെ, വിജയങ്ങളുടെ, പോരാട്ടങ്ങളുടെ ഒക്കെ കഥകൾ പറഞ്ഞിട്ടുള്ള ഒരു ദിവസമായിരുന്നു ശ്രീശങ്കറിന്റെ തിരിച്ചുവരവും കോമൺവെൽത്തിലെ ആ ഒരു വെള്ളി മെഡൽ നേട്ടവും. മലയാളികളുടെ അഭിമാനമായി മാറുമ്പോൾ അജിങ്ക്യ റഹാനെ എന്ന് പറയുന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരുപാട് മനോഹരമായ നേട്ടങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ച താരത്തിന്റെ പടിയിറക്കലിനെ കുറിച്ചും, നെയ്മർ ജൂനിയറിന്റെ അനൗൺസ്മെന്റിനെ കുറിച്ചും, അതുപോലെ തന്നെ ഫുട്ബോൾ ഫിഫ റിലേറ്റഡ്, IFAB റിലേറ്റഡ് ആയിട്ടുള്ള പുതു പുത്തൻ അപ്ഡേറ്റ്സുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്ത് ഞാനും കൂടി ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. സ്കോർ ബോർഡിൽ നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും കുറെ കഥകളുമായിട്ട് കേൾക്കാം, കാണാം. കൂടെ ഞാൻ അച്ചുമായിരുന്നേ. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.

0: വചനങ്ങളിലൂടെ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആകാശാധിപനായ ദൈവം നിങ്ങളോട് ദയ കാണിക്കും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്മാർട്ട് ടോക്ക്
4: brought to you by
5: Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
4: In association with
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: എല്ലാ ആഴ്ചകളിലും പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ചിന്തകളും ഒക്കെ നൽകിക്കൊണ്ടാണ് സ്മാർട്ട് ടോക്ക് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം. സ്മാർട്ട് ടോക്കിൽ ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ചെൽസൺ തോമസ് ആണ്. അദ്ദേഹം ബിസിനസിനെ കുറിച്ചും അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വീഡിയോസ് ഒക്കെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒപ്പം ബ്ലൂ സ്റ്റിക് മീഡിയയുടെ അമരക്കാരൻ കൂടിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ടെൽസനെ സ്വാഗതം ചെയ്യാം. ടെൽസൺ, വെൽക്കം ടു റേഡിയോ സുനോ. അപ്പൊ ഞാൻ ടെൽസനെ വിളിക്കാനുള്ള കാരണം, ടെൽസന്റെ വീഡിയോസ് കണ്ടപ്പോ ഒരു കൗതുകം തോന്നി. ആ വീഡിയോയുടെ ഒരു ഹുക്ക് എന്ന് പറയുന്നത് മണ്ടൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം സെലക്ട് ചെയ്തത്?
9: ആക്ച്വലി ഞാനിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ആ പ്രയോഗം ഉപയോഗിക്കാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പം ഒരു പുവർ പെർഫോമർ അല്ലെങ്കിൽ മോശമായ എന്നുള്ള രീതി വന്നു കഴിയുമ്പോൾ അതിനൊരു ഹുക്കില്ല. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം ആരെ ഓപ്പൺ ചെയ്യാനായിട്ടല്ല, ആ ഒരു പാറ്റേൺസിനെ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ഞാൻ അപ്പം മണ്ടൻ എന്നുള്ള രീതിയിലോട്ട് വന്നത്. പിന്നെ മണ്ടൻ എന്നുള്ള പേര് ഉപയോഗിക്കാൻ കാരണം, ആവശ്യത്തിന് ചിന്തിക്കാതെ ഫസ്റ്റ് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നീ ചെയ്യുന്ന ടൈപ്പ് ഐദർ മാനേജേഴ്സ് ഓർ കമ്പനി, അല്ലെങ്കിൽ ദേ ആർ നോട്ട് പുട്ടിംഗ് തോട്ട്സ് ഇൻ ടു ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കാതെ എപ്പോഴും ചെയ്യുന്ന സാധനങ്ങളും ആയതുകൊണ്ടാണ് ആ ഒരു മണ്ടൻ ആറ്റിറ്റ്യൂഡ് നമ്മൾ രീതിയിലോട്ട് കൊണ്ടു. ആൻഡ് എല്ലാവർക്കും ഈസിയായിട്ട് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് മാത്രം അതിനെ ഉദ്ദേശിച്ചത്. നോട്ട് ആൾക്കാരെയല്ല ഉദ്ദേശിക്കുന്നത്, ആ ബിഹേവിയേഴ്സിനെ മാത്രമാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, ആൾക്കാർ ഇത് എങ്ങനെ എടുക്കും, ആൾക്കാർ ഒഫൻഡഡ് ആവുമോ. ബട്ട് ആക്ച്വലി നല്ല റെസ്പോൺസ് ആണ്. എനിക്ക് ഇൻബോക്സിൽ ഇഷ്ടം പോലെ മെസ്സേജസ് വരുന്നുണ്ട്, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു കമ്പനിയിലാണ്. ചിലവര് ആ ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ചാണ് എന്ന് പറയും. ചിലർ പറഞ്ഞു ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരു മണ്ടൻ കമ്പനി, ചിലവർ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരു ആവറേജ് കമ്പനിയിലാണ്, എനിക്ക് ഇങ്ങനെയാണ് എന്റെ പ്രശ്നങ്ങൾ, അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒത്തിരി ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഇൻട്രസ്റ്റിംഗ്ലി എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നുന്നത് കമന്റ്സിലാണെങ്കിൽ ആൾക്കാർ തമ്മിൽ തമ്മിൽ കമന്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു സംഭവമുണ്ട്. ആൻഡ് എനിക്ക് ഈ വീഡിയോ വെച്ച് ആൾക്കാരെ അക്കൗണ്ടബിൾ ആക്കി നിർത്തണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി അഗ്രസീവായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു ഫോർമാറ്റിൽ. സോ ഫാർ സോ ഗുഡ്. എനിക്ക് നല്ല രീതിയിൽ ഫോളോവേഴ്സ് വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ മെസ്സേജും വന്നിട്ടുണ്ട്, ആൾക്കാർ കുറെ ഡൗട്ട്സും ചോദിച്ചോണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒന്നും ഇതുവരെ വന്നിട്ടില്ല.
8: അതുപോലെ തന്നെ കമ്പനികൾ ഏതൊക്കെ തരത്തിലാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ?
9: സോ അത് ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാന് ഇപ്പൊ ഞാനും എന്റെ ബ്രദറും ഒരു കമ്പനി തുടങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു മീഡിയ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 years ട്വൽവ് ഇയേഴ്സിന് അടുത്തായി. ഞങ്ങളുടെ ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒഫീഷ്യലി 8 years ആണ്. കഴിഞ്ഞ മാസം ആണ് 8 years ആയത് ഞങ്ങൾ. അപ്പൊ 8 years ആയ സമയത്ത് ഞാൻ ഇന്ത്യൻ ബിസിനസ് കണ്ടിസ് പറയുമ്പോൾ ഞങ്ങൾ ഇതുവരെ വേറൊരു കമ്പനി ജോലി ചെയ്ത്, പക്ഷെ ഞങ്ങൾ രണ്ടുപേർക്കും ഒരു ഭയങ്കര നിർബന്ധമായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടായിരുന്നു, നമുക്ക് ഇവിടെ ഒരു സേഫ് ആയിട്ട് വർക്ക് എൻവയൺമെന്റ് ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആൾക്കാർ പല കമ്പനി ആൾക്കാർ ഇവിടെ വരുമ്പോൾ അവർക്ക് പ്രീവിയസ് കമ്പനിയുടെ ഇതിനെ കുറിച്ച് ചോദിക്കാം. പിന്നെ എന്റെ കൂട്ടുകാരും ജെയ്സന്റെ എന്റെ ബ്രദർ കോഫൗണ്ടറാണ്, പുള്ളിയുടെ കൂട്ടുകാരും പല പല സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ അവരുമായിട്ട് ഇവരുടെ വർക്ക് എൻവയൺമെന്റ് എന്താണ്, വാട്ട് ടു ഡേ ലൈക്ക് വാട്ട് ടു ഡേ ഡോണ്ട് ലൈക്ക് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കാൻ കാരണം ഇവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആക്ച്വലി. അപ്പം ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഞങ്ങൾ 8 വർഷമായിട്ട് എന്ത് ചെയ്താണെങ്കിലും നമ്മൾ 1st സാലറി കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ബിക്കോസ് ദാറ്റ്സ് ദി ബിഗസ്റ്റ് കമ്മിറ്റ്മെന്റ് വി ഹാവ് ടു അവർ. ഈ ആവറേജ് കമ്പനീസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ആവറേജ് കമ്പനീസ് സാലറി ഉള്ള സമയത്ത് കൊടുക്കും, പക്ഷേ അടുത്ത ഗ്രോത്ത് പാത്തും അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാത്രമേ ഉള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ കമ്പനി തന്നെ നമ്മുടെ തലത്തിൽ ലെവലിലോട്ട് വളരാൻ സ്വീകരിക്കും ചാൻസ് ഭയങ്കര കുറവായിരിക്കും. എക്സെപ്ഷണൽ കമ്പനീസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബിസിനസ് വെരി സീരിയസ്ലി, അതൊരു ഫൗണ്ടർ മെന്റാലിറ്റി ആണ് ആക്ച്വലി. ആ ബിസിനസ് തുടങ്ങുന്ന കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയി എടുത്ത് ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓരോ എംപ്ലോയിയും ആഡ് ചെയ്യുന്ന വാല്യൂ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവർക്കുള്ള ബെനഫിറ്റും അവരെ ആ ഒരു വർക്ക് എൻവയൺമെന്റ്. കാരണം ഞങ്ങൾ ബിലീവ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ 1/3 ഓഫ് യുവർ ലൈഫ് യു ആർ സ്പെൻഡിംഗ് ഇൻ ആൻ ഓഫീസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ബിക്കോസ് 8 hours ഉറങ്ങും, 8 hours യു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി ആൻഡ് 8 hours യു സ്പെൻഡ്. അപ്പൊ 1/3 ഓഫ് സാധനം ഹോസ്റ്റൈൽ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഹോസ്റ്റേജ് ഉണ്ടാക്കുവാണെങ്കിൽ യു ആർ നോട്ട് തിങ്കിങ് ഇൻ ദാറ്റ് ഈ പറയുന്ന ആൾക്കാർ വന്നിരിക്കുമ്പോൾ അവർക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ഈ പറയുന്ന അതുകൊണ്ടാണ് മണ്ടൻ മാനേജർ, മണ്ടൻ HR, മണ്ടൻ ഇതെല്ലാം ഒരു കമ്പനിയുടെ എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെ ഞാൻ ചെയ്തൊരു വീഡിയോസ്. അതിന്റെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആൻ എംപ്ലോയിക്ക് ക്ലാരിറ്റി, സേഫ്റ്റി, റെക്കഗ്നിഷൻ ആൻഡ് സ്റ്റെബിലിറ്റിക്ക് പ്രയോറിറ്റി കൊടുക്കാത്ത കമ്പനിയാണെങ്കിൽ അത് മണ്ടൻ കമ്പനി ആയിട്ട് വരും. ഇത് ഇതിന്റെ അകത്ത് സ്റ്റെബിലിറ്റിയും ക്ലാരിറ്റിയും കൊടുക്കുന്നുണ്ടെങ്കിൽ ആവറേജ് കമ്പനി ബട്ട് ഇഫ് യു ക്യാൻ ഗിവ് ഫോർ ഓഫ് ദം, സേഫ്റ്റി ബീയിങ് ഈ ഒരു ജനറേഷന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സേഫ്റ്റി, ക്ലാരിറ്റി, റെക്കഗ്നിഷൻ ആൻഡ് സ്റ്റെബിലിറ്റി കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ യു ബിക്കം എ എക്സെപ്ഷണൽ കമ്പനി. സോ അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നത്.
8: ഒരു ടീമിനെ നിങ്ങൾ മാനേജ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
9: ഒരു ടീമിനെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്, ഇതിപ്പോ കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഇത്തിരി ഇതായിട്ട് തോന്നും, ബട്ട് ആദ്യം മാനേജ് ചെയ്യേണ്ടത്, ആദ്യം സെറ്റ് ചെയ്യേണ്ടത്, ആദ്യ ലീഡർ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ആ ടീമിനെ കൊടുക്കുന്ന ഗോൾ എന്താന്നുള്ളതാണ്. അതൊരു ബിസിനസ് കെ പി ഐ ഗോൾ പോലും ആണ്ടില്ല. ഇഫ് ദേർ ഇസ് എ ടീം, ഒരു ടീം ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ മൂവിംഗ് ടുവേർഡ്സ് എ ഗോൾ. ആ ഗോള് ഭയങ്കരമായിട്ട് നമ്മൾ ക്ലാരിഫൈ ചെയ്യണം, വളരെ വ്യക്തമായിട്ട് നമ്മൾ ക്ലാരിഫൈ ചെയ്ത് ഇതാണ് നിങ്ങളുടെ ഗോൾ എന്ന് അങ്ങോട്ട് പറയണം. പറഞ്ഞില്ലെങ്കിൽ ആ ടീം എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. ഒരു നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ കാർ എടുത്ത് കോട്ടയത്ത് നിന്ന് 60 കിലോമീറ്റർ അങ്ങ് വണ്ടി ഓടിക്കുക, പക്ഷെ എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയത്തില്ലെങ്കിൽ, എനിക്കറിയാം എറണാകുളത്താ പോകണ്ടെന്ന്, ഡ്രൈവറിന് അറിയത്തില്ല എറണാകുളത്താ പോകണ്ടെന്ന് അറിയത്തില്ലെങ്കിൽ പുള്ളി വേണമെങ്കിൽ പത്തനംതിട്ട തിരുവനന്തപുരം സൈഡിലോട്ട് കൊണ്ടു. അറ്റ് ദി എൻഡ് നമ്മുടെ ഡെസ്റ്റിനേഷൻ 120 കിലോമീറ്റർ ദൂരെയായിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ആ ഡെസ്റ്റിനേഷൻ അടുത്തോട്ട്, പക്ഷെ നമ്മൾ 60 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. സോ ആ ഒരു ടീമിനെ ഹയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവരുടെ ഗോൾ എന്താണെന്നും അവർക്ക് ഡയറക്ഷൻ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. വൺസ് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് ഞാൻ ഭയങ്കര കൺഫേം ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഒരു ടീം മിസ്റ്റേക്ക് വരുത്തുവാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളൊരു സാധനം. ഒരിക്കലും പബ്ലിക്ക് ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഷൗട്ടേ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് 2026 ഷൗട്ടിംഗ് ഡസ് നോട്ട് അച്ചീവ് എനിത്തിങ്. ആ ഒരു മാനേജറിന്റെ ഫ്രസ്ട്രേഷൻ കൊടുക്കുക എന്നല്ലാതെ ഷൗട്ടിംഗ് ഒരിക്കലും ഒന്നും അച്ചീവ് ചെയ്യത്തില്ല. അവരെ പേഴ്സണലായിട്ട് വിളിച്ചെത്തി ക്ലിയർ ആയിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് കാര്യം പറയുക, ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്, ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക. ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഷൗട്ടിംഗ് അല്ല, ക്ലിയർ ആയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള സ്ഥാനം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന സേഫ്റ്റി ഓൾസോ ഇസ് ബിൽറ്റ് ഇൻ ടു ദ മാനേജ്മെന്റ് സിസ്റ്റം. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ് ടു ആയിട്ട് എപ്പോഴും നോക്കുന്നത് ഒരു ടീമിനെ മാനേജ് ചെയ്യുമ്പോൾ.
8: എപ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാന്ന് ടെൽസൺ തീരുമാനിക്കുന്നത്? ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കൂടുതൽ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ തോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യാം എന്ന് പറയുന്ന ഒരു ചിന്ത വന്നത് എപ്പോഴായിരുന്നു?
9: ആക്ച്വലി എന്റെ അടുത്ത് എനിക്ക് പണ്ടേ തൊട്ടൊരു കണ്ടന്റ് ക്രിയേഷൻ ഉണ്ടാക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ലിങ്ക്ഡിൻ ഞാൻ ഇത്തിരി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ബ്രദർ ഹാസ് ബീൻ വെരി ആക്റ്റീവ് ഓൺ ലിങ്ക്ഡിൻ. ഹി ഹാസ് 27,000 ഫോളോവേഴ്സ് ലിങ്ക്ഡിൻ ടോപ്പ്സ് ഒക്കെ ആയതാണ്. ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇത്തിരി പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ചെയ്തുകൊണ്ട് ആ ലിങ്ക്ഡിൻ കണ്ടന്റ് ക്രിയേഷൻ ഡ്രോപ്പ് ചെയ്തത്. അതിനുശേഷം എനിക്ക് മനസ്സിലായത് ഇവിടെ ജോയിൻ ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരും അക്കാഡമി വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഒത്തിരി എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ വേറെ കമ്പനി വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒത്തിരി ആൾക്കാർ ഇതിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടെന്ന്. സോ ഐ ഡിസൈഡഡ് എനിക്കുള്ള തോട്ടും ഞാൻ ഈ 10 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങളായി തോട്ട് ഐ മേക്ക് വീഡിയോസ് ആൻഡ് പോസ്റ്റ് ഇറ്റ് ഓൺലൈൻ. ആൾക്കാർക്ക് ഉപകാരം വരുവാണെങ്കിൽ ഉപകാരം വരട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്തത്. പക്ഷെ എനിക്ക് ഒരു എക്സ്ട്രാ ഗോളും കൂടെ ഉണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഐ ആം ഓൾസോ ഹെൽഡ് അക്കൗണ്ടബിൾ. ഞാൻ ഇങ്ങനെ കാര്യം പറയുന്നു, ഒരു എക്സെപ്ഷണൽ മാനേജർ ഇങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, ഒരു എക്സെപ്ഷണൽ കമ്പനി ഇങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് പറയുമ്പോൾ ഐ ആം ഓൾസോ ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ മൈ ആക്ഷൻ. സോ ആ ഒരു അക്കൗണ്ടബിലിറ്റിയും ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്ക് വരുന്നുണ്ട്. അത് ഈ ഒരു രണ്ട് കാരണങ്ങളാണ് ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്.
8: ശരിക്കും മീറ്റിംഗുകൾ എങ്ങനെയായിരിക്കണം, ഒരു റിയൽ പ്രോസസ് എന്താണ് മീറ്റിംഗിന്റെ?
9: മീറ്റിംഗ്സ് നടക്കുന്ന സമയത്ത് ഇത് എല്ലാ ടൈപ്പ് മീറ്റിംഗ്സും ഞാൻ നടത്തിയിട്ടുണ്ട്. ശരിയാണ്, 8 വർഷം കൊണ്ട് പഠിച്ച സാധനം എനിക്ക് സ്വിച്ച് ഇട്ട പോലെ മനസ്സിലാക്കിയ സാധനമല്ല. പല സമയത്ത് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇത് ഞാൻ ചിലവൊക്കെ ക്ലയന്റിന്റെ അടുത്ത് നിന്ന് പഠിച്ചത് കേട്ടോ, നല്ല എക്സെപ്ഷണൽ ആയിട്ടുള്ള ക്ലയന്റ്സുമായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് പഠിച്ചൊരു സാധനത്തെ നമ്മളൊരു മീറ്റിംഗ് കയറുന്ന സമയത്ത് ചില സമയത്ത് മീറ്റിംഗുകളൊക്കെ ഒരു മണിക്കൂറിന് കൂടുതൽ നീണ്ടു പോവാറ്. പക്ഷേ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി വരുന്ന എല്ലാവരും അഡിപ്ഷനോ അജണ്ട വാട്സ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എഗെയിൻ, ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ മീറ്റിംഗ് നടക്കുന്നുള്ളത് ഭയങ്കര ഡിഫൈൻഡ് ആയിരിക്കണം. ഒരാൾ വേണം ഈ മീറ്റിംഗിനകത്തുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കാൻ. അതായത് ഞങ്ങളുടെ കമ്പനിയിൽ ഭയങ്കര സ്ട്രിക്ട് ആയിട്ടുള്ള കാര്യമാണ് മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ് നോട്ട് ചെയ്യുക എന്നുള്ളതും. ആ മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗിന് ഒരു ഓണറിനെ കൊടുക്കാൻ പറ്റും. ആ ഓണറിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു മീറ്റിംഗിന് കയറുന്ന സമയത്ത് ഓക്കെ നമ്മൾ ഇന്ന് മീറ്റിംഗ് കയറി, ഇന്നത്തെ അജണ്ട 3 കാര്യങ്ങളാണ്, ഈ കമ്പനിയുടെ തേല് ഇപ്പൊ 25% ഡൗൺ, അതിൽ നമുക്ക് ഈ പറഞ്ഞ 3 പോയിന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, അതിന്റെ ആക്ഷൻസ് ഇതൊക്കെയായിരിക്കും. വൺസ് ഈ ആക്ഷൻസ് ഇതൊക്കെയാണെങ്കിൽ ഇത് എന്ന് ഫിനിഷ് ചെയ്യും, ആരായിരിക്കും എന്റെ ഓണർഷിപ്പ് എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ് ആ മീറ്റിംഗ് നടക്കുന്നത്. പിന്നെ അതിനുള്ള ചെറിയ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് ഇതിനൊരു ഡെഡ് ലൈൻ വെച്ച് ഇതിനൊരു ഓണറിനെ വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്കം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് പാസ് ചെയ്യാനായിട്ടാണ് ഈ മീറ്റിംഗ്സ് നടക്കാറുണ്ട്. അപ്പോൾ മീറ്റിംഗ്സ് കയറുന്ന സമയത്ത് ദ മെസ്സേജ് ഹാസ് ടു ബി പാസ്ഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് നോട്ട് മോർ ദാൻ 15 മിനിറ്റ്. ഒരു ഔട്ട്കം ഉണ്ടാക്കി എടുക്കാനാണെങ്കിൽ 30-45 മിനിറ്റ്സ് മീറ്റിംഗ് വെക്കുക. അത് കഴിഞ്ഞ ആൾക്കാരുടെ അറ്റൻഷൻ സ്പാൻ 30-45 മിനിറ്റ്സിനുള്ളിൽ അഡ്രസ് ദ പ്രോബ്ലം, റൈറ്റ് ഡൗൺ ദ സൊല്യൂഷൻ, സ്റ്റെപ്പ് എടുക്കുക, അതിന്റെ ഓണറിന് കൊടുക്കുക, ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക. സോ ഇങ്ങനെയാണ് ഒരു മീറ്റിംഗ് നടത്തേണ്ടതാണ് എന്റെ ഒരു വിശ്വാസം. അപ്പോ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ആ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്ത സാധനത്തിന് ഒരു ഡെഡ് ലൈനോ അല്ലെങ്കിൽ ആരെന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ഉള്ള ഡിസിഷനോ ഇല്ലാതെ ഇറങ്ങി വരുന്നതാണ് ഏറ്റവും വലിയ തിന്. വിഷയത്തിൽ നിന്ന് തെറ്റിമാറി പോവാ, ആൾക്കാർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി തമാശ പറഞ്ഞിരിക്കുക. എനിക്ക് ആക്ച്വലി ഒരു പരിധി വരെ ഇത്തിരി ഹെൽത്തിയാണ്, കാരണം ഒരു സോഷ്യലൈസിങ്ങിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി ചിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി തമാശ പറയും, ചിലപ്പം ചെറുതായിട്ട് വിഷയത്തിൽ നിന്ന് മാറിപ്പോവും. ബട്ട് അറ്റ് എൻഡ് ഓഫ് നമ്മൾ അജണ്ട സോൾവ് ചെയ്ത് ഓണറിനെ വെച്ച്, ഈ ഒരു ടെംപ്ലേറ്റ് ലൗണ്ട് അറ്റ് എൻഡ് ഓഫ് ദ മീറ്റിംഗ് അജണ്ടയെ സോൾവ് ചെയ്ത് ഓണറിനെ വെച്ച് ഹൂസ് ഗോണ ഡു ഇറ്റ്, വാട്ട് ഹൂസ് ഗോണ ഡു, ഹൂസ് ഗോണ ഡു ഇറ്റ്, ആരെന്താണ് ചെയ്യാൻ പോകുന്നത്, ബെന്നാ ബി ഗോണ ഡു ഇറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ അത് ക്ലോസ് ചെയ്യുന്നത്. സോ ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഒറ്റ മിസ്റ്റേക്കേ ഉള്ളൂ, യു കം ഔട്ട് ഓഫ് ദ മീറ്റിംഗ് വിതൗട്ട് നോയിങ് വാട്ട് ടു ഡു ആൻഡ് വെൻ ടു ഡു ഇറ്റ് ആണെങ്കിൽ ആൻഡ് ഹൂ വിൽ ഡു ഇറ്റ് ആണെങ്കിൽ അത് മാത്രമാണ് മിസ്റ്റേക്ക്. ബാക്കിയുള്ള കാര്യങ്ങൾ ഫൈൻ, ഇറ്റ്സ് നോർമൽ, ഹ്യൂമൻ നേച്ചർ ആണ് സംഭവിക്കുന്നത്.
8: ഇനി എച്ച് ആർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്, അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളൂ. നമ്മളുടെ കൂടെ ഉള്ളത് ടെൽസൺ തോമസ് ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Hypermarkets, supermarkets and department stores where the world comes to shop. Just feel
1: like you're home. In association with
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: റേഡിയോ സുനോവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്മാർട്ട് ടോക്കിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള അതിഥി ടെൽസൺ തോമസ് ആണ്. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല വീഡിയോസ് നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ അടുത്ത് അദ്ദേഹത്തിന്റെ വീഡിയോസിനൊക്കെ വലിയ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ബ്ലൂ സ്റ്റിക് മീഡിയയുടെ അമരക്കാരൻ കൂടിയാണ് അദ്ദേഹം. എച്ച് ആർ റിലേറ്റഡ് ആയിട്ടുള്ള അത് കണക്ട് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? എങ്ങനെയായിരിക്കണം ഒരു നല്ല എച്ച് ആറിന്റെ പ്രവർത്തനങ്ങൾ? എന്താണ് പേഴ്സണൽ അഭിപ്രായം?
4: എനിക്ക് ഈ കമ്പനി കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ലാതെ കമന്റ് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുള്ള ഹേറ്റ് കമന്റ്സ് എച്ച്ആറിനാണ് വരാറ്. ഐ ആക്ച്വലി സിമ്പത്തൈസ് വിത്ത് എച്ച് ആർ എ ലോട്ട് മോർ ദാൻ ആൾക്കാർ വിചാരിക്കുന്നതിനെക്കാളും കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, എച്ച് ആർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ടഫ് ജോബ്. സോ ദേ ആർ അറ്റ് ദി എൻഡ് ഓഫ് ദേ ആർ ആൻ എംപ്ലോയി ഓഫ് ദ കമ്പനി. ഓക്കെ, ദേ ഡു നോട്ട് ഹാവ് മച്ച് പവർ. ഒരു അടിപൊളി എക്സെപ്ഷണൽ എച്ച് ആർ ആണെങ്കിലും ചിലപ്പം ഒരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു കമ്പനിയിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. സോ ഈ ഒരു എച്ച് ആർ ആണ് ഈ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഡിസിഷൻ മേക്കേഴ്സ് ആൻഡ് ദ ഫൗണ്ടേഴ്സ് ആൻഡ് ദ മാനേജ്മെന്റ് ആൻഡ് ദ പീപ്പിൾ. സോ ഈ എച്ച് ആർ ഈ ആൾക്കാരുടെ പ്രോബ്ലംസ്, എച്ച് ആറിന്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ് അഡ്മിൻ വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കമ്പനി കൾച്ചർ സെറ്റ് ചെയ്യുന്നതിൽ എച്ച് ആർ എസ് എ ഹ്യൂജ് റോൾ. അപ്പൊ ആൾക്കാരുടെ പ്രോബ്ലംസ് അത് സീരിയസ് ആയിട്ട് എടുത്ത് തന്നെ അത് കറക്റ്റ് ആയിട്ട് കംപ്ലൈന്റ് എന്നുള്ള രീതിയിലല്ലാതെ കൺസേൺസ് ആയിട്ട് മാനേജ്മെന്റ് എടുത്ത് അവതരിപ്പിക്കുകയും അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ, ടെമ്പററി ബാൻഡേഡ് അല്ല, പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യും. പല എച്ച് ആർമാരും ജസ്റ്റ് ഒരു മെസഞ്ചർ ആയിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്യും. മാനേജ്മെന്റിനോട് ഇത് പറയുന്നു, മാനേജ്മെന്റ് അങ്ങോട്ട് തിരിച്ചത് പറയുന്നു, ഇതിന് തമ്മിലൊരു മെസഞ്ചർ ആയിട്ട് മാത്രം വർക്ക് ചെയ്തു. അതിന് പകരം എന്തുകൊണ്ടാണ് ഈ കമ്പനി ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ചലഞ്ച് ചെയ്യാനുള്ള കഴിവും വേണം. അത് മാത്രമല്ല, എംപ്ലോയിസ് കംപ്ലൈന്റ് പറഞ്ഞു കഴിയുമ്പോൾ ആ കംപ്ലൈന്റ് റെലവന്റ് ആണോ അതിനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു കംപ്ലൈന്റ് വേണം. എച്ച് ആറിന് നല്ലൊരു റോൾ ഉണ്ട്. ഒരു ഒരു കമ്പനിയിൽ ഒരാൾ നേരത്തെ 10 മണിക്ക് വരണം എന്ന് പറയുമ്പോൾ ഒരു എച്ച് ആറിന് അത് ആ മെസ്സേജ് ടോക്സിക് ആയിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ എച്ച് ആർ ഒരു ആംപ്ലിഫയർ കൂടെയാണ്, സെയിം ടൈം ഒരു ബ്രിഡ്ജ്. ഇറ്റ് ഇസ് എ വെരി ടഫ് ജോബ്. ആൾക്കാർ വിചാരിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ട് എച്ച് ആർ ഒന്നും ചെയ്യുന്നില്ല, എച്ച് ആർ സെലിബ്രേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി റോങ്. ഇറ്റ് ഇസ് എൻ എക്സ്ട്രീംലി ടഫ് ജോബ്. അതുകൊണ്ടാണ് സംടൈംസ് മെനി പീപ്പിൾ ഡോണ്ട് ഗെറ്റ് ഇറ്റ് റൈറ്റ്. ഒരു കൾച്ചർ സെറ്റിംഗിന്റെ ഒരു 50% റോള് ഫൗണ്ടേഴ്സിനും ബാക്കി 50% എച്ച് ആർ എന്നാണ് എന്റെ ഒരു വിശ്വാസം.
3: ഒരു എക്സെപ്ഷണൽ എച്ച് ആർ എങ്ങനെയായിരിക്കണം?
4: ഒരു എക്സെപ്ഷണൽ എച്ച് ആർ ഷുഡ് ആക്ച്വലി ഇതാണ് ഇത് എക്സെപ്ഷണൽ എച്ച് ആറിന്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് ദേ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് നുവാൻസ്. നുവാൻസ് എന്ന് പറഞ്ഞ സ്ഥാനം അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളതാണ് എന്റെ വാട്ട് ഐ ബിലീവ്. സോ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇതാണ് പോളിറ്റീവ്സ്, സോ ഡോണ്ട് ഡു ഇറ്റ്. ഇതാണ് എംപ്ലോയി പറഞ്ഞ, സോ ഇങ്ങനെ ചെയ്യുക, അങ്ങനെയല്ല. നുവാൻസസ് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാനുള്ള കഴിവാണ് ഒരു എക്സെപ്ഷണൽ എച്ച് ആറിന്റെ ഏറ്റവും വലിയ ടാലന്റ് എന്നാണ് എന്റെ ഒരു ബിലീഫ്. ഒരു എക്സെപ്ഷണൽ എച്ച് ആറിന്റെ അടുത്തോട്ട് ഒരു എംപ്ലോയി സൈഡിൽ നിന്ന് ഒരു സാധനമാണെങ്കിൽ ഒരു എക്സെപ്ഷണൽ എച്ച് ആറിന്റെ അടുത്ത് ഒരു കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് വിലയിരുത്തുന്ന ആ കംപ്ലൈന്റ് തന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ റെലവന്റ് കംപ്ലൈന്റ് ഇത് ജസ്റ്റ് കമ്മിങ് ഔട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ. വൺസ് ഈ ഒരു റെലവന്റ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണെങ്കിൽ ഇതിന്റെ പെർമനന്റ് ഫിക്സ് എന്താണെന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു കഴിവാണ്. ഇപ്പൊ സോൾവ് ആക്കി തരാം എന്നൊക്കെ പറയാതെ ഒരു പെർമനന്റ് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് പറയുന്ന ഒരു സംഭവമാണ് ഒരു എംപ്ലോയി പെർസ്പെക്ടീവ് എന്ന് ഒരു എച്ച് ആറിന്റെ സൈഡിൽ നിന്ന് എപ്പോഴും വരേണ്ട ഒരു സാധനം. അല്ലെങ്കിൽ വൺ ടൈം ചെയ്ത് വീണ്ടും ഈ സെയിം കംപ്ലൈൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എന്തോ സിസ്റ്റം ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത്തത് ഈ പറയുന്ന മാനേജ്മെന്റ് സൈഡിൽ മാനേജ്മെന്റ് ഇപ്പൊ പല കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ എംപ്ലോയീസ് ആയിട്ട് ഔട്ട് ഓഫ് ടച്ച് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. എംപ്ലോയീസിന്റെ ലൈഫോ എംപ്ലോയീസ് ഫേസിനോ പ്രോബ്ലംസ് ആയിട്ട് ഔട്ട് ഓഫ് ടച്ച് ആകാനുള്ള ചാൻസ് എപ്പോഴും ഭയങ്കര കൂടുതൽ. ഈ കാരണം അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരിപ്പോ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും വേറെ ഔട്ട് ഓഫ് ടച്ച്. അങ്ങനത്തെ ഒരു സ്ഥാനം വന്നു കഴിഞ്ഞാൽ എച്ച്ആറിന്റെ ജോലിയാണ് ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് അല്ലെ, ഓക്കെ ഇങ്ങനെയാണ്, ദിസ് ഈസ് വാട്ട് ദ സെന്റിമെന്റ്, ഓഫീസിലെ സെന്റിമെന്റ് ഇതാ. എന്നാൽ ഓഫീസിന് നഷ്ടോ അല്ലെങ്കിൽ ബിസിനസിന് നഷ്ടോ അല്ലെങ്കിൽ ബിസിനസിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഈ സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദിസ് വുഡ് വർക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവും ഈ എച്ച്ആറിന് വേണം. ഫൗണ്ടേഴ്സിനെ ചലഞ്ച് ചെയ്യാനുള്ള ധൈര്യവും തൊട്ടേനും പിടിച്ചതല്ല, ഫൗണ്ടേഴ്സിനെ ആ വിഷൻ മനസ്സിലാക്കി, ഫൗണ്ടേഴ്സിന്റെ വിഷൻ മനസ്സിലാക്കി, കമ്പനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള വിഷൻ മനസ്സിലാക്കി അവരെ ചലഞ്ച് ചെയ്യാനുള്ള ധൈര്യവും, അതേ സമയത്ത് എംപ്ലോയീസിനെ ആണെങ്കിലും ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സേഫ് ആയിട്ട് ഫീൽ ചെയ്യും. അടിച്ചൊതുക്കുക എന്നുള്ള അല്ല ഒരിക്കലും, അവരെ സേഫ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു എച്ച്ആർ ആണ് എപ്പോഴും എക്സെപ്ഷണൽ എച്ച്ആർ ഇൻ ടേംസ് ഓഫ് മാനേജിങ് പീപ്പിൾ ആൻഡ് കൾച്ചർ. അതായത് ചില്ലാണോ ഹാപ്പി ആണോ ഓൾ ആണോ എന്നുള്ളതല്ല. ഇഫ് യു ഫീൽ സേഫ് ഇനഫ് ടു അപ്രോച്ച് ദി എച്ച് ആർ വിത്ത് യുവർ പ്രോബ്ലം ആൻഡ് ദാറ്റ് എച്ച് ആർ സൊല്യൂഷൻ തരുമെന്ന് നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ദെൻ യു ഹാവ് എ ഗുഡ് എക്സെപ്ഷണൽ എച്ച് ആർ.
3: മാനേജറിന്റെ വീഡിയോ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു അല്ലെ, എങ്ങനെയുള്ള മാനേജറിന്റെ കീഴിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്നുള്ളത്.
4: ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ആൾക്കാര് പറയുന്നുണ്ട് മാനേജർ ഇങ്ങനെയാ പുള്ളി ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകും, നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ടൊരു കാര്യമില്ല. കാരണം ഞാൻ ഈ മണ്ടൻ കമ്പനിയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ടൊരു കമന്റ്സ് ആണ് അത്. ചിലവർക്ക്

0: എനിക്ക് മെസ്സേജ് അയച്ചപ്പോ കണ്ട കംപ്ലൈന്റ്സ് ആണത്. പിന്നെ പൊതുവെ ഉള്ള ഒരു സെന്റിമെന്റുമാണ്. എനിക്ക് മനസ്സിലായ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല മാനേജേഴ്സും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചിലപ്പോ ഈ നമ്മൾ ഏതിലൊക്കെ ഷോറൂമിലൊക്കെ പോകുമ്പോൾ നമ്മൾ സർവീസിന്റെ കാര്യത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അവരുടെ മാനേജേഴ്സിനെ പേടിയാണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദേ ഷുഡ് ബി കെയർ ഓഫ് ദെയർ മാനേജർ എന്ന് പറഞ്ഞാൽ. പേടി എന്ന് പറഞ്ഞ സാധനം ഒരു ഇമോഷൻ വെച്ച് ഭരിക്കുന്ന ആളാണെങ്കിൽ ആളാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് എ ഗുഡ് മാനേജർ. പേടിപ്പിച്ച് നിർത്തുക എന്ന് പറയുമ്പോൾ പേടിയില്ലാത്തപ്പം ദേ ഡോണ്ട് വാണ്ട് ടു ഡു ദ വർക്ക് എന്ന് പറയുന്ന സംഭവം സംഭവിക്കാൻ പോകും. ഇൻസ്പയർ ചെയ്യുന്ന ആളാകണം, അല്ലെങ്കിൽ സേഫ് ആയിട്ട് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ വളരാനായിട്ട് ക്ലാരിറ്റിയും പാത്തും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണെങ്കിൽ മാനേജറെങ്കിൽ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഐഡിയൽ മാനേജർ എന്ന് പറഞ്ഞെടുക്കാൻ. ആൻഡ് ദ റീസൺ വൈ ഐ മേഡ് ദിസ് വീഡിയോ ഈസ് ചിലവരുടെ വിചാരം വെൻ യു ആർ എ മാനേജർ യു ഷുഡ് ഷൌട്ട്, മിസ്റ്റേക്ക് വന്നാൽ ഷൌട്ട് ചെയ്ത് അവരെ ഒതുക്കി നിർത്തണം, അതോറിറ്റേറിയൻ ആകണം, നത്തിങ് എൽസ് മാറ്റേഴ്സ്, ഗോള് മാത്രമേ മാറ്റർ ചെയ്യത്തുള്ളൂ, അങ്ങനെയൊക്കെ വിശ്വസിച്ചിരിക്കുന്നു. ലീവ് പല മാനേജേഴ്സും ഡിസപ്രൂവ് ചെയ്യുന്നത് അവരുടെ പവർ പ്രൂവ് ചെയ്യാനായിട്ട് മാത്രമേ, വർക്ക് ചെയ്യാൻ തീർക്കാനായിട്ട് പോലും അവരുടെ പവർ പ്രൂവ് ചെയ്യാനായിട്ട് മാത്രമേ ലീവ് ഡിസപ്രൂവ് ചെയ്യുക, ആൾക്കാരുടെ പേ കട്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെ കഥകൾ ഞാൻ ഇപ്പോഴും നേരിട്ട്, എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ ഇവിടെ വന്ന് കമ്പനി ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ കുറെ പേര് പറയുന്നത് പ്രീവിയസ് നടന്നിട്ടുണ്ട്. സോ അപ്പോഴത്തേക്കും ഐ മേഡ് ദാറ്റ് വീഡിയോ രണ്ട് രീതിയുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരുടെ വിചാരം ഇത് നോർമൽ ആണെന്ന് വിചാരിച്ചുള്ള രീതിയിൽ അവരെ നിൽക്കുക അവിടെ, ബട്ട് ഐ വാണ്ട് ലെറ്റ് ദം നോ ഇങ്ങനെയല്ല സംഭവം. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ദിസ് ഇസ് എൻ ഇൻഡയറക്ട് വീഡിയോ ടു മാനേജേഴ്സ് ഓൾസോ. ഇങ്ങനത്തെ ഒരു കൾച്ചർ എങ്ങും ഉണ്ടാക്കിയെടുക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ തലമുറയ്ക്ക് കംപ്ലീറ്റ്ലി അംബിഷൻ നശിപ്പിച്ച് കളയുന്ന സാധനമാണ് മാനേജേഴ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ബിഹേവ് അല്ലെങ്കിൽ സ്റ്റഡി പേടിച്ച് മാറ്റുക, ഷൗട്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ വരും. സോ അതുകൊണ്ടാണ് ആ വീഡിയോ
1: ഉണ്ടാക്കിയത്.
0: ഈ കമ്പനി ഞങ്ങൾ കോട്ടയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, ബ്ലൂ സ്റ്റേക്ക് മീഡിയ. ഞാനും എന്റെ ബ്രദർ ജെയ്സനും കൂടെ ആണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 8 years ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ ചെയ്തത് മുമ്പ് തന്നെ ഓൺലൈൻ നേറ്റീവ് ആയിട്ടൊരു മീഡിയ കമ്പനി ആയിരുന്നു. സോ വി ഹാവ് ബീൻ വെരി ഗുഡ് ഓൺലൈൻ പ്രസൻസ് ചെയ്യുന്ന മുമ്പേ തൊട്ടും ഞങ്ങൾ നേറ്റീവ്ലി ഓൺലൈൻ ആയിട്ടൊരു ഏജൻസിയാണ്. ഞങ്ങളൊരു ട്രഡീഷണൽ ഏജൻസി ഓൺലൈൻ ആയിട്ടോട് മാറിയത് നേറ്റീവ്ലി ഓൺലൈൻ ആയിട്ടുള്ളൂ ഒരു ഏജൻസിയാണ്. ആൻഡ് ഓൾസോ ഞങ്ങളുടെ ഏറ്റവും വലിയ യുണീക് പോയിന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വെബ്സൈറ്റിന് മെയിൻ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനം വി ഡ്രൈവ് റിസൾട്ട് വിത്ത് സ്ട്രാറ്റജി, ഡാറ്റ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന സാധനം. പല ഏജൻസികളും ക്രിയേറ്റിവിറ്റി മാത്രം നിൽക്കുമ്പോൾ നമ്മൾ ഡാറ്റ സ്ട്രാറ്റജി ആൻഡ് ക്രിയേറ്റിവിറ്റി വെച്ചാണ് കാര്യങ്ങൾ റെഡി ചെയ്യുന്നത്. ഇപ്പൊ ക്ലയന്റ് കംസ് ടു അസ് വിത്ത് എ സർട്ടൺ ഗോൾ, ആ ഗോൾ അച്ചീവ് എന്നുള്ളതാണ് നമ്മുടെ KPI. നമുക്ക് എല്ലാം ഇൻഹൗസ് ഉണ്ട്, കണ്ടന്റ് ടീം ഇൻഹൗസ് ഉണ്ട്, പ്രൊഡക്ഷൻ ടീം ഇൻഹൗസ് ഉണ്ട്, ഡിസൈൻ ടീം, വീഡിയോ എഡിറ്റർ ടീം, നമ്മൾ സ്വന്തമായിട്ട് ഒരു അക്കാഡമി ഉണ്ട്. കാരണം മാർക്കറ്റിലുള്ള ടാലന്റ് അത്ര പോരം തോന്നിയുകൊണ്ട് നമ്മൾ 20 ആൾക്കാരെ വെച്ച് ലിമിറ്റഡ് സീറ്റ് വെച്ച് പഠിപ്പിച്ച് ഏജൻസിയിലോട്ട് തന്നെ എടുക്കാനായിട്ട് ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഫുൾ 360 degree, പിന്നെ എസ്ഇഒ ടീമും പെർഫോമൻസ് മാർക്കറ്റിംഗ് ടീമും ഉണ്ട്. ഫുള്ള് 360 degree ടീമിനാണ് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇൻഹൗസ് തന്നെ, സ്ട്രാറ്റജി ഫസ്റ്റ് ആയിട്ട്. ആൻഡ് ഇപ്പൊ കറന്റ് ഓൾമോസ്റ്റ് 60 ആൾക്കാർ കമ്പനിയിലുണ്ട് വർക്ക് ചെയ്യാനായിട്ട്, കോട്ടയത്താണ് നമ്മൾ ബിൽഡ് ചെയ്തത്.
1: ഓക്കെ, താങ്ക് യു ടെൽസൺ, താങ്ക് യു സോ മച്ച് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന്.
0: താങ്ക് യു ഫോർ ഹാവിംഗ് മി നിഷ.
1: ബ്ലൂ സ്റ്റേക്ക് മീഡിയയിൽ നിന്നും ടെൽസൺ തോമസ് ആയിരുന്നു ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ ഇന്ന് നമ്മളുടെ ഡിസ്കഷൻ മുന്നോട്ട് പോയി. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും നമ്മൾ കേൾക്കുന്നതായിരിക്കും. റേഡിയോ സുനു കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno 91.7 FM, Qatar's favorite radio station.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020.

0: Smart Dog.
1: Brought to you by
0: Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. Just feel
1: like you're home. In association with
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോ

0: കാണും. യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020.

0: Radio Suno 91.7 FM Qatar's favorite radio station. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: റേഡിയോ സുനോ 91.7.

0: ചുമക്ക
1: മഞ്ഞൾ പ്രസാദം.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗായിക കെ എസ് ചിത്ര.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.6.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: Radio Suno 91.7 FM, Qatar's favorite radio station.

0: ഐഡിയ.
1: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
2: എനിക്കറിയാം എന്താ വരുമെന്ന്.
3: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
1: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാ.